0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ടാന ടാന ടാന പവിഴമഴ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആദ്യത്തെ ഷോ ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ആരാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകൾ? ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ആരാണ് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത്? ആരാണ് മൂഡ് ഓഫ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മൂഡ് ഓഫ് ആകുന്നത് ആരാണ്? ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തികൾ അവർ എപ്പോഴും നൽകുന്നവരാണ്. എനിക്ക് വേണം, എനിക്കിങ്ങോട്ട് താ എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് ആഗ്രഹിക്കുന്നവരെക്കാൾ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്നാൽ എനിക്ക് വേണം, ഞാൻ കൂടുതൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നവരാണ് കൂടുതൽ വിഷമിക്കപ്പെടുന്നവർ. ആ ഒരു വ്യത്യാസം ഒരു പക്ഷെ ജനറലി നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ശക്തിയും, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ അശക്തിയും കുടികൊള്ളുന്നത്. ഏറ്റവും വലിയ ശക്തി എന്താ, ഏറ്റവും വലിയ തടസ്സം എന്താ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വയമേ ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോലെ ഒരു എക്സാമ്പിൾ നമുക്ക് മാത്രമേ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഭയം അത് അകന്നു പോട്ടെ, സംശയങ്ങൾ അത് അകന്നകന്നു പോട്ടെ. ഏറ്റവും അധികം ശക്തിയും ഉന്മേഷവും ആർജവവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് ഇവിടെ നിന്നാകട്ടെ. അറ്റ് ദിസ് റൈറ്റ് പോയിന്റ് ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: എപ്പോഴും ഓപ്ഷൻസ് ഉണ്ടാകും, എപ്പോഴും ചോയ്സസ് ഉണ്ടാകും. തിരഞ്ഞെടുക്കാൻ രണ്ട് പാതകൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. അപ്പോൾ പലപ്പോഴും ഒന്ന് ശങ്കിച്ച് ആശങ്കിച്ച് നിന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടു തരം അവസരങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരാം. എന്താണത്? ഒന്ന് തിരിച്ചറിയാൻ, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളൊരു അവസരം. ഒന്ന് തിരുത്താനുള്ളൊരു അവസരം. രണ്ടും എല്ലാവർക്കും കിട്ടും എന്നുള്ളത് സത്യമാണ്. സ്വയം തിരുത്താൻ മടിക്കേണ്ട കാര്യമില്ല, ചുറ്റുമുള്ള മനുഷ്യരെ തിരിച്ചറിയാനും വൈകിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടു തരം പ്ലെയേഴ്സ്, കളിക്കാരെ നമുക്ക് കാണാം. ഒരു കൂട്ടർ എന്താ ചെയ്യുന്നത്? അവർ കരക്കിരുന്ന് കൈയടിക്കും. അല്ല, മറ്റൊരു കൂട്ടർ എന്താണ്? കളത്തിലിറങ്ങി കളിക്കുന്നവർ. അതൊരു പഴഞ്ചൊല്ല് പോലെ നമുക്ക് സൂചിപ്പിക്കാവുന്നതേ ഉള്ളൂ. കരക്കിരുന്ന് കൈയടിക്കുന്നവരും കളത്തിലിറങ്ങി കളിക്കുന്നവരും ആരാണിവർ? ഇവരെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പാഠം തന്നെയാണ്. പലപ്പോഴും ഒരു കൂട്ടർ, ആദ്യത്തെ കൂട്ടർ എന്താണ്, അവർ സുരക്ഷിതമായി മെയ്യനങ്ങാതെ തീരത്തിരുന്ന് കളി കാണും. അതിന്റെ അർത്ഥം നമ്മൾ പറയുമല്ലോ, കൈ അയഞ്ഞ് സഹായിക്കാനോ ഒക്കെ മടിയുള്ള ആൾക്കാരാണ്. ഓരോ നീക്കവും വിലയിരുത്തും, മറ്റുള്ളവരുടെ തെറ്റുകുറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തേടിപ്പിടിച്ച് നടക്കുന്നവരായിരിക്കും. പിശുക്കിന്റെ ഒരു എക്സാമ്പിൾ കൂടെ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും പിശുക്ക് സ്വഭാവം കാണിക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്ന അവസരത്തിൽ പോലും എടുത്ത് പെരുമാറാൻ, എടുത്ത് ചിലവാക്കാൻ അല്പം മടിയുള്ളവരായിരിക്കാം ഇക്കൂട്ടർ, അല്ലെ? പക്ഷേ ഇവർ ഒരിക്കലും ചെളിയിലേക്ക് ഇറങ്ങില്ല, അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങില്ല. അതായത് കഠിന പ്രയത്നത്തിലേക്ക് പോകാൻ ഇവർക്ക് മടിയായിരിക്കും. ഒരു കംഫർട്ട് സോണിലിരുന്ന് ജീവിതം ഇങ്ങനെ ആസ്വദിക്കാനായിരിക്കും ആദ്യത്തെ കൂട്ടർ താല്പര്യപ്പെടുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടരോ നേരെ വിപരീതമായിട്ട് കാണും. അവർ കളത്തിലിറങ്ങി കളിക്കുന്നവരാണ്. അതായത് അവർക്ക് ഡെയിലി നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ അവർ വീണുപോയേക്കാം, ചിലപ്പം അവർ വിയർത്തൊഴുകിയേക്കാം, തോറ്റുപോയേക്കാം. അതെല്ലാം തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും വീണ്ടും വീണ്ടും എഴുന്നേക്കാൻ അവർ ശ്രമിച്ചേക്കാം. പ്രഷർ, അതായത് സമ്മർദ്ദം ഉണ്ടായേക്കാം. അൺസെർട്ടണിറ്റിയാണ്, ലൈഫ് ഇസ് അൺസെർട്ടൺ, നാളെ എന്തെന്ന് അറിയാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതും അവർക്ക് നേരിടാനുള്ള കരുത്തുണ്ടാകും. ഓരോ വിജയവും സ്വന്തം അധ്വാനത്തിലൂടെ നേടിയെടുക്കുന്ന കൂട്ടരാണ് ആ രണ്ടാമത്തേത്. പക്ഷെ പലപ്പോഴും ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം ഓർക്കുന്നത് തീരത്തിരുന്ന് കൈയടിച്ചവരെ ആയിരിക്കില്ല, ധൈര്യത്തോടെ കളത്തിലിറങ്ങി കളിക്കുന്നവരെയായിരിക്കും എപ്പോഴും നാം ഓർക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന വിമർശനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കളത്തിലാണെങ്കിൽ പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനുള്ള ഉൾക്കരുത്ത്, മനക്കരുത്ത് താനേ ഉണ്ടാകും.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു മനുഷ്യായുസ്സിലെ നാല് അവസ്ഥാന്തരങ്ങളെ കുറിച്ച് നമുക്കറിയാം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അല്ലെ? എന്നാൽ ബാല്യം ഏറ്റവും അധികം മധുര സ്മരണകൾ നമുക്ക് തരുന്നു, ചുറ്റുമുള്ളവർക്ക് തരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ എത്ര സന്തോഷമാണ് സ്വന്തം മാതാപിതാക്കൾക്കും ചുറ്റുമുള്ളവർക്കും കൊടുക്കുന്നത്. കൗമാരത്തിലെത്തുമ്പോൾ ചിന്താശേഷി വർദ്ധിക്കുന്നു, ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു, അച്ഛനും അമ്മയായിട്ട് കടുപിടി ആരംഭിക്കുന്നു. യുവത്വത്തിലേക്ക്, യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ നന്നായി വന്നാൽ ഏറ്റവും സന്തോഷം. ഒരു വളരെയധികം ഒരു പ്രോസസ്സിംഗ് ടൈമാണ്. പക്ഷെ ഇതിനിടയിലുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, കൗമാരം കഴിഞ്ഞു എന്നാൽ യൗവനത്തിലേക്ക് എത്തിയിട്ടുമില്ലാത്ത ഒരു ഒരു സ്റ്റേജ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് അഡോളസൻസ്. ആ ഒരു സമയം, ഒരു ടീനേജ് ഏജ് ഉണ്ടല്ലോ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് പേരൻസ് തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ, എല്ലാ ജനറേഷനിലും അതാത് കാലത്തെ സംഘട്ടനങ്ങൾ വീടുകളിൽ ഉണ്ടാവാറുണ്ട് ടീനേജുമായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം, പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടുപേരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പല മാതാപിതാക്കളും വളരെയധികം ക്ലേശിക്കുന്നുണ്ട്. ഈ ഒരു സ്പെഷ്യൽ ഏജ് ഹുഡ് എന്ന് പറയാം, ടീനേജ് ഓർ അഡോളസൻസ്. ഒരു ചൊല്ല് തന്നെ പറഞ്ഞിട്ടുണ്ട്, അഡോളസൻസ് ഈസ് ലൈക്ക് എ കാക്ടസ്. അതായത് ടീനേജ് പ്രായം എന്ന് പറയുന്നത് കള്ളിമുൾ ചെടി പോലെയാണ്. എന്താണത്, അതിൻ്റെ പ്രത്യേകത എന്താണ്? പുറത്ത് ആകെ പരുക്കനാണ്, മുള്ളുകളുണ്ട്. ഒന്ന് കൊത്തി മുറിവേൽപ്പിക്കും, ഒന്ന് തൊടാൻ പോയാൽ, ആ ചെടി ഒന്ന് നമ്മൾ പിഴാൻ പോയാൽ എന്താണ്, ഉറപ്പായിട്ട് കൈമുറിയും, അല്ലെ? എന്നാൽ അതൊന്ന് പതുക്കെ നമ്മൾ അടർത്തി നോക്കൂ, അതിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റായിട്ട് ജെൽ പോലുള്ള പദാർത്ഥം കാണാം. പിന്നെ സൂക്ഷിച്ചു നോക്കൂ, അതിനുള്ളിൽ ചിലപ്പോൾ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. എത്ര മനോഹരമായ ഒരു എക്സാമ്പിളാണല്ലേ, ടീനേജ് ഈസ് ലൈക്ക് എ കാക്ടസ്. ഇന്ന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, ടീനേജേഴ്സിനെ ശബ്ദമുയർത്തി ബഹളം വെച്ച് അടിച്ചമർത്തി അവരെ വരുതിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലും നല്ലത് അവരുടെ ഒരു പ്രത്യേക പെരുമാറ്റം നിങ്ങൾക്ക് വിഷമമായി എന്നവരെ ബോധ്യപ്പെടുത്തുക. അവരല്പം സൈലൻസ് പുലർത്തിയോ, കുറച്ച് ദിവസം നേരം മിണ്ടാതിരുന്നോ, കരയാൻ തോന്നുന്നുവെങ്കിൽ കരഞ്ഞോ ഒക്കെ അത് ചെയ്യാൻ പറ്റും. അപ്പം അവിടെയും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അമ്മ കരയുകയാണ്. ടീനേജ് പ്രായത്തിലുള്ള മകൻ വന്നിട്ട് എന്തിനാ കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, നീ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയും. ഉടനെ ആ കുട്ടിയിൽ നിന്നും സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന അടുത്ത വാചകം, അത് ഞാൻ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം ഇത് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ വീട്ടിലൊന്നും കുഴപ്പമില്ലല്ലോ. ഈയൊരു തർക്കം വരുമ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് നിയന്ത്രണം വിടും, ശബ്ദം അങ്ങ് ഉയരും. ശബ്ദം ഉയർന്നാൽ തീർന്നു, പരാജയപ്പെട്ടു. അമ്മയ്ക്ക് വിഷമമുണ്ട് എന്ന ബോധ്യം കുട്ടിക്കില്ലാതെയാവുന്നു. അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല, അമ്മ വെറുതെ ഫേക്ക് ചെയ്തതാണ്. ഇതാ കണ്ടില്ലേ, തർക്കിച്ചപ്പോഴത്തേക്ക് അങ്ങ് ദേഷ്യം. ഈ ദേഷ്യം എന്ന് പറയുന്നത് സങ്കടത്തിന്റെ ലക്ഷണമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കില്ല. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് സങ്കടം മൂലമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കില്ല. മിക്കവാറും നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് അവരോട് നിങ്ങൾക്ക് വെറുപ്പാണ്, അവരോടുള്ള വെറുപ്പിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ദേഷ്യം എന്നാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുമായിട്ടുള്ള ഈ തർക്കത്തിൽ, ആ തർക്കത്തിന്റെ പുറകെ ചാടിക്കേറി അങ്ങ് പോകാതെ നിങ്ങളാ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാവം തുടർന്നാൽ, കുറച്ച് ദിവസം അല്ലേ, ഒന്നോ രണ്ടോ ദിവസം അല്ലേ, ഏതാനും മണിക്കൂറുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ആ വിഷമം സത്യസന്ധമാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അടുത്തോട്ട് വരും.
1: അബ്സല്യൂട്ട്ലി, ആ പറഞ്ഞതിൽ എല്ലാ അർത്ഥവും ഒളിഞ്ഞിരിക്കുന്നു. ടീനേജ് പ്രായത്തിലുള്ള മക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒച്ച എടുക്കുന്ന സമയത്ത് തീർന്നു, അതോടുകൂടി നമ്മൾ കെട്ടിപ്പടുത്ത് വന്ന എല്ലാ സാമ്രാജ്യവും തകർന്നടിഞ്ഞതുപോലെ നമുക്കൊന്ന് ഫീൽ ചെയ്തേക്കാം. നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രമേ അവരുടെ വർത്തമാനത്തിന് സാധിക്കുകയുള്ളൂ. ആ രംഗം ശാന്തമാക്കാനുള്ള ശ്രമം, അത് വളരെ ബുദ്ധിപൂർവം, തന്ത്രപൂർവം പേരൻസ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു എക്സാമ്പിളാണത്. കൗമാരക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവൻ്റെ ഉള്ളിൽ എന്താണ് ഈ പുകയുന്നത്, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണ് ഈ ഒരു ഉത്തരം കിട്ടാതെ കിടന്ന് ഉഴലുന്നത്, അത് നമുക്ക് തേടി പിടിക്കാം. കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ കേൾക്കാം. നിയന്ത്രിച്ച് നമ്മുടെ പരിധിക്കകത്ത് നിർത്തുന്നതിനേക്കാൾ അവർ പറയുന്നത് വിശ്വസിക്കാൻ ശ്രമിക്കാം. കാരണം സ്നേഹത്തിന്റെ ചൂടും അതുപോലെ ക്ഷമയുടെ വെളിച്ചവും കൂടി ലഭിക്കുമ്പോൾ മാത്രമേ, നേരത്തെ പറഞ്ഞതുപോലെ കള്ളിമുൾ ചെളിയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, മുള്ളുകൾക്കിടയിലും മനോഹരമായ പൂക്കൾ വിരിക്കാൻ കഴിയുന്നത് പോലെ ഒരു കൗമാര മനസ്സും അതിന്റെ ഏറ്റവും മനോഹരമായ രൂപത്തിലേക്ക് വിരിയിച്ചെടുക്കാനുള്ള ബാധ്യതയും തീർച്ചയായിട്ടും പേരൻസിന്റെ കയ്യിൽ തന്നെയാണ്, ഒപ്പം അധ്യാപകരുടെ കയ്യിലും തന്നെയാണ്. ആ പരുക്കൻ പുറംചട്ടയ്ക്കുള്ളിലും സ്നേഹവും സ്വപ്നങ്ങളും ഭയങ്ങളും കരുതലും നിറഞ്ഞ ഹൃദയമുണ്ട്. ആ ഹൃദയത്തെ നമുക്ക് തൊട്ടു തലോടാം. With that note, it's me Jaya signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഫ്രാൻസോ സ്പെയിനോ ലോകകപ്പിൽ ഇന്ന് ആവേശ സെമി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കൽ UAE കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. UAE പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവും വ്യക്തമായ ലംഘനവുമാണ് ആക്രമണം. മേഖലയുടെ സുരക്ഷയ്ക്കും ശ്രദ്ധയ്ക്കും ഇത് ഭീഷണിയെന്ന് UAE. ബഹ്റൈനിൽ പുലർച്ചെ ആക്രമണ ശ്രമമുണ്ടായി. 2 തവണയാണ് അപായ സൈറൺ മുഴങ്ങിയത്. ഹോർമുസിൽ വീണ്ടും US നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം US ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ മന്ദം അടയ്ക്കുമെന്നും ഇറാന്റെ തിരിച്ചടി. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. ഇറാനിൽ ആക്രമണം ഘടിപ്പിച്ച US കിഷ്ജാം കിഷം ബുഷെഹർ ബന്ദർബാസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. സ്ഥിതി വഷളായാൽ ബാബൽ മന്ദം കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാന്റെ സഖ്യകക്ഷിയായ അൻസറുള്ള റെസിസ്റ്റന്റ് മൂവ്മെന്റ്. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബാബൽ മന്ദം. യമനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക സൌദി അറേബ്യയെ പ്രേരിപ്പിക്കുകയാണെന്നും ഇത് തുടർന്നാൽ ബാബൽ മന്ദം കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഭീഷണി. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ മുസ്ലിം വേൾഡ് ലീഗ് ശക്തമായി അപലപിച്ചു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടനയുടെ കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില $85. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി UAE പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫതാ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സുപ്രീംകോടതി ഇടപെട്ടതോടെ വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ടിക്കറ്റ് നിരക്കിലെ കൊള്ള തടയാനും 1.5 വർഷം മുൻപ് പ്രാബല്യത്തിൽ വന്ന നിയമം നടപ്പാക്കാമെന്ന് കേന്ദ്ര സർക്കാർ. ചട്ടങ്ങൾ രൂപീകരിച്ചെന്നും ഈ മാസം 13 വരെ നടക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുമെന്നും കേന്ദ്രം ഇന്നലെ സുപ്രീംകോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ ആർ സുഗതന്റെ പുനഃസത്യപ്രതിജ്ഞ ഇന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് ജയിലിൽ ഒരു സത്യപ്രതിജ്ഞ. രാവിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് ജയിലിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രവേശനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ CPI പൊതുതാൽപര്യ ഹർജി നൽകുന്നത് പരിഗണനയിൽ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ പിന്നോട്ട് പോകേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. ഉപനേതൃസ്ഥാനം സംബന്ധിച്ച തർക്കം തീർക്കാൻ ഇന്ന് CPM CPI ചർച്ച. കിഫ്ബി അഴിച്ചുപണിക്കായി സമിതിക്ക് രൂപം നൽകി സർക്കാർ. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ സുധാപിള്ള വിദഗ്ധ സമിതി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. ഈ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ടം കാഴ്ചവെക്കും ഫുട്ബോൾ ആരാധകർക്ക്. എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിനും പ്രതീക്ഷയർപ്പിക്കുന്നു. 8 മണിക്ക്

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 64%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar, Dubai.

0: അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.
1: രാവിലെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് നിങ്ങളിങ്ങനെ രസിച്ചു പോവാണല്ലേ. വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. പക്ഷേ മിനി പത്മയും നിങ്ങളുടെ കൂടെ പത്രങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സമയം കൂടെ ആയിക്കാണ്. വെരി വെരി ഗുഡ് മോർണിംഗ്. Good morning, Mini Padma. Namaskaram.
2: Yes, yes, very good morning. രാവിലെ തന്നെ പ്രേമത്തിലേക്കൊക്കെ പോയതാണ്. ലോകത്തൊന്നും പ്രേമവും പ്രണയവും ഇഷ്ടവും ഒക്കെ കുറച്ച് കുറയുന്ന ഒരു കാലഘട്ടത്തില് പാട്ടില്ലെങ്കിലും അതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ വരുന്ന വാർത്തകളൊന്നും ഗാലറി മുഴുവൻ നമുക്ക് എതിരാണല്ലോ എന്ന് സിനിമയിൽ പറഞ്ഞ പോലെ വരുന്ന വാർത്തകൾ മുഴുവൻ രാവിലെ നമുക്ക് എതിരാണല്ലോ. പക്ഷെ നല്ല വാർത്തകളൊക്കെ പറഞ്ഞ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട വാർത്തയിൽ തന്നെ നമ്മൾ തുടങ്ങണല്ലോ. ഹോർമോസിൽ UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്ക്. ആ പരിക്കിൽ 6 പേരും ഇന്ത്യക്കാരാണെന്നതാണ് വാർത്ത. പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ ഭീതി കനത്തോണ്ടേയിരിക്കുന്നു. ഹോർമസിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും നമ്മൾ ഇന്ത്യക്കാർക്കോ മേഖലയ്ക്കോ ലോകത്തിനോ ഒരു നല്ല വാർത്തയല്ല. ക്രൂഡ് ഓയിലിന്റെ വില അതോടുകൂടിയിട്ട് കുതിച്ചു വരുന്നു. ബ്രൻ ക്രൂഡ് ഓയിൽ 85 മുകളിൽ എത്തിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഡ്രോൺ ആക്രമണങ്ങൾ ഇറാനിലേക്ക്, US തിരിച്ച് പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാന്റെയും ആക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. US എണ്ണ ടാങ്കറുകൾക്ക് നേരെ, അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം, UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ തന്നെ നല്ല വാർത്തകളല്ല വരുന്നത്. എങ്കിലും എപ്പോഴും പ്രതീക്ഷയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ എസ്കലേറ്റ് ചെയ്ത് പോവാതെ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയോ ആണ് ഈ ലോകത്ത് ഏറ്റവും നല്ല വികാരം എന്ന് നമ്മൾ പറയാറുണ്ട്. എത്ര നാളായി നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എല്ലാം നല്ലത് നടന്നു, പിന്നെ വീണ്ടും ആ ഒരു സമാധാന കരാർ ഇല്ലാതായി. വീണ്ടും അടിയും തിരിച്ചടിയും തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും മേഖല പ്രക്ഷുബ്ധമാണ്. യാത്ര ചെയ്യുന്നവരൊക്കെ, ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു നല്ല വാർത്ത പറയാനുണ്ടെന്ന് ഒന്ന് തപ്പി നോക്കാം.
1: അല്ല, ഞാൻ ഇന്ന് എണ്ണീറ്റപ്പോ തന്നെ, യൂഷ്വലി ഞാൻ എല്ലാ ദിവസവും എണ്ണിക്കുമ്പോ പെട്ടെന്നൊന്ന് പത്രങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു പോയി. ഇന്ന് എനിക്ക് ഒരു മൂഡും ഉണ്ടായില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് നടക്കുന്ന സംഭവം ഇത് തന്നെയാണ് രാവിലെ. കാരണം ഈ ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ വാർത്തകൾ വരുമല്ലോ, ഇത് മുഴുവൻ ഇതാണെന്ന് അറിയാം, പത്രം മൊത്തം ഇതാണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് രാവിലെ ഈ പത്രങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്താണേലും നമ്മളെ ആരെയും അത് ബാധിക്കാതിരിക്കട്ടെ, നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാതിരിക്കട്ടെ, അതിലേക്ക് പോവാതിരിക്കട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത്.
2: കഴിഞ്ഞ ദിവസം അക്ഷയ ഒരു വാർത്ത പറഞ്ഞിരുന്നില്ലേ, അതായത് ബസിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ നിർത്തിയിട്ട് പോയി എന്ന് പറഞ്ഞ, കണ്ടക്ടർ നിർത്തിയിട്ട് പോയിരുന്നു. ഇപ്പൊ ഒരു പുതിയ വാർത്ത വന്ന എന്താണെന്നറിയോ, നോർത്ത് പാലത്തിൽ ഡീസൽ തീർന്ന് ബസ് നിന്നു, ഡ്രൈവർ ഇറങ്ങി ഓടി, കൊച്ചിയെ കുരുക്കിലാക്കി മന്നാടിയാർ എന്ന് പറഞ്ഞു. മന്നാടിയാർ ബസിന്റെ പേരാണ് കേട്ടോ. നഗരത്തിനും പോലീസിനും തലവേദന നൽകി സ്വകാര്യ ബസ്. എറണാകുളം നോർത്ത് പാലം ഒന്ന് ആലോചിച്ചേക്ക്, ഏറ്റവും ഗതാഗത കുരുക്കുള്ള ഒരു ഏരിയ ആണെന്ന് ഓർക്കണം. അവിടെ പാലത്തിന് മുകളിൽ എത്തിയപ്പോൾ ഡീസൽ തീർന്ന് ബസ് നിന്നുപോയി. ഇതേ തുടർന്ന് 2 മണിക്കൂറോളമാണ് നഗരം കുരുങ്ങിയത്. ഡ്രൈവർ പേടിച്ച് ഇറങ്ങി ഓടിയതോടെ ട്രാഫിക് പോലീസുകാർ പണിപ്പെട്ടാണ് ബസ് പാലത്തിൽ നിന്ന് ഇറക്കിയത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്താണെന്നറിയോ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അതും ഒരുപാട് സമയമെടുത്തിട്ടില്ല, ക്വിക്കായിട്ട്. ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ക്വിക്കായിട്ട് ചില ഡിസിഷൻസ് എടുക്കണം. പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കില്ല, അത് അബദ്ധമാവുമെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് ഒരാഴ്ച കഴിഞ്ഞെടുത്താൽ നടക്കും. അതുപോലെയാണ് ഇത്. കൊച്ചി നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ ദിവസമായിരുന്നു ഇന്നലെ. 9:00 സംഭവം. വൈറ്റില ഹബ്ബ്, ഇടപ്പള്ളി ലുലു മോള്, ഹൈക്കോടതി ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ സ്റ്റാൻഡ് റൂട്ടിൽ ബസ് നടത്തുന്ന മന്നാടിയാർ ബസ്സാണ് വില്ലനായത്. എനിക്ക് മറ്റേ ദിലീപിന്റെ സിനിമയാണ് ഓർമ്മ. ശരിക്കും ഒരു സിനിമയിൽ നടന്ന സംഭവം
1: അതല്ല,
2: അടുത്ത് ആരടുത്തെങ്കിലും ചേട്ടൻ ഒരു കുപ്പിയിലെത്തിന് ഡീസലും ഉണ്ടാന്ന്
1: പറഞ്ഞു. അല്ല, സത്യം പറഞ്ഞ KSRTC എല്ലാ ഡിപ്പോയിലും
2: ഇത് സ്വകാര്യ ബസ്സാണ്, സ്വകാര്യ ബസ്. അതാണ് ഓടിക്കളഞ്ഞത്. മന്നാടിയാർ ഓടി. എന്തായാലും രസകരമായിട്ടുള്ള ഒരു വാർത്ത, ഡീസൽ തീർന്നതാണെന്ന് നൌഷാദ് ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ട് ഡ്രൈവറെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെയാണ് മനസ്സിലായത് ഡീസൽ തീർന്നതാണെന്ന്. ഇതോടെ പേടിച്ചിറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അതൊരു നിയമം നിർബന്ധമാക്കണം. നമുക്ക് UAE അറിയാം, നമ്മൾ പെട്രോളോ ഡീസലോ തീർന്നിട്ടാണ് നമ്മുടെ വണ്ടി നിന്ന് പോയത് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. വേറെ പെട്ടെന്നൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ ഫെയിലറോ അതൊക്കെ നമുക്ക് ന്യായീകരിക്കാം. നമ്മുടെ വണ്ടിയിൽ ഇന്ധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ബേസിക് ഇതാണ്. രാവിലെ വണ്ടി എടുക്കാൻ നേരത്ത് അതിലുണ്ടോ, വണ്ടി കയറ്റുന്നതിന് മുമ്പ്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളെ ഒരു ഷൂട്ടിനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന, നമ്മൾ കാലങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കളുണ്ട്. അവരോട് നമുക്ക് ഏറ്റവും അധികം വരുന്ന ഒരു ദേഷ്യം എന്താണെന്നറിയോ, രാവിലെ അധികാലത്തുള്ള ഷൂട്ടായിരിക്കും, രാത്രിയിൽ ഇവർക്ക് ഇതെല്ലാം ചെയ്യും ചെയ്ത് വെച്ചുവിടെ. കാരണം രാവിലത്തെ ഓരോ മിനിറ്റിനും വലിയ വിലയുണ്ട്. നമ്മൾ ഉറങ്ങിപ്പോവാം, അവരുറങ്ങിപ്പോവാം, ഷൂട്ടിന് പോകുന്ന സമയത്ത് കൃത്യസമയത്ത് എത്തണം. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ രാത്രി തന്നെ ഡീസലൊക്കെ അടിച്ചു വെക്കും. പക്ഷെ ഇവര് പറയും രാവിലെ ഇതിന്റെ ക്വാണ്ടിറ്റി ഇതിന്റെ ഇത് നല്ല കുറവാണ്, അപ്പൊ രാവിലെ അടിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവര് രാവിലേക്ക് വെക്കും. അപ്പോഴായിരിക്കും പമ്പില് നമ്മൾ അറിയാതെ ഒരു അപ്രതീക്ഷിത ക്യൂ രൂപപ്പെടാൻ പോകുന്നത്. നമ്മുടെ പദ്ധതികളൊക്കെ താളം തെറ്റും. അപ്പൊ ഒരു ഡ്രൈവറാണ്, അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു ബസ്സിൽ ഡീസൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുന്നത്. ഇങ്ങനെ ബസ് അറ്റം വരെ ഇങ്ങനെ നമ്മൾ പറയില്ലേ വറ്റിപ്പോകുന്നത് വരെ കാത്തു നിൽക്കണമായിരുന്നു. അതും പാലത്തിൽ, വയറ്റിലെ പാലത്തിൽ, എറണാകുളം നോർത്ത് പാലത്തിൽ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു നഗരം കുരുക്കിയ ഒരു മനുഷ്യനായിട്ടല്ലേ ഇനി അധികം അറിയപ്പെടുക.
1: തീർച്ചയായിട്ടും
2: ഇനി മണ്ണാടിയർ കാണുമ്പോൾ കൊച്ചിൽ പോകുന്നവർക്ക് താമരാക്ഷം പിള്ളയുടെ ചേട്ടൻ
1: പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടിക്കിടെ മൂന്നാറില് ഒരു വനിതാ കണ്ടക്ടർ ഇറങ്ങിപ്പോയി. അത് ഭർത്താവിന് അസുഖം
2: കൂടിയതിന്
1: പക്ഷേ KSRTC ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഓടിപ്പോയി. ഇത്ര യാത്രക്കാരോടിരിക്കുന്നു, വണ്ടി ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നു,
2: അല്ല ഡ്രൈവർ ഉണ്ടല്ലോ, കണ്ടക്ടർ പോയാലും
1: ഇത് ദുബായ് ബസ് അല്ല, ഡ്രൈവർ മാത്രമേ.
2: എന്നാലും ഒരു പറഞ്ഞു നിൽക്കാൻ ഒരു മനുഷ്യത്വപരമായിട്ടൊരു കാര്യം, ഭർത്താവിന് സുഖമില്ല, അവരെത്തിയ പറ്റും, വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. ഡ്രൈവർ ഇറങ്ങിപ്പോകുന്ന പോലെ അല്ല, കണ്ടക്ടർക്ക് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോവാം. കാരണം നല്ലവരായ മനുഷ്യർ വേണമെങ്കിൽ ഡ്രൈവറിന്റെ അടുത്ത് വന്നിട്ട് പൈസ കൊടുക്കും, അല്ലെങ്കിൽ മൂന്നാർ റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ അധികം പിന്നെ സ്റ്റോപ്പുകളൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവസാനം എത്താറായിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാനുഷിക പരിഗണന അവർക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് മാനുഷിക പരിഗണന കൊടുക്കുക? എന്തായാലും മണ്ണാടിയാർക്ക് മാപ്പില്ല.
1: ഈ നമ്മുടെ നാട്ടിലെ ബസ്സിനൊക്കെ നമ്മുടെ ഇവിടുത്തെ നോയൽ കാർഡ് പോലത്തെ സിസ്റ്റം കൊണ്ടുവരാനുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷെ പറ്റത്തില്ല, നമ്മുടെ അമ്മച്ചിമാരൊക്കെ റേഷൻ കാർഡ് വെക്കും. അവരെ പഠിപ്പിച്ചു അഞ്ചു വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എല്ലാരും പഠിപ്പിച്ചു പറഞ്ഞു. ഇതുപോലെ തന്നെ ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ കഴിഞ്ഞ ദിവസം ടെക് മേഖലയിൽ നിന്നൊരു വലിയൊരു അപ്ഡേറ്റ് വന്നത് ഈ വോൾവോ ബസ്. ഈ വോൾവോ ബസ്സിന്റെ പുതിയ ബസ്സിനകത്ത് വലിയ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് അതിനകത്ത് കിച്ചണും ബാത്റൂം ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഫെസിലിറ്റി എന്താ പറയുക, മദ്യപിച്ച വണ്ടി
2: സ്റ്റാർട്ടാകത്തില്ല,
1: കിട്ടില്ല ഫീച്ചർ ആണ്. അങ്ങനെ ഒരു ബസ്സിലൂടെ പെട്ടെന്ന് ബസ്സിന്റെ കാര്യം പറഞ്ഞത് എന്റെ മനസ്സിലേക്ക് ഓർമ്മ.
2: ഒരുപാട് ബസ് ഓർമ്മകളാണ്, ആ ബസ് ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ നമുക്ക് ഇവിടെ ഒരുപാട് മെസ്സേജസ് രാവിലെ വരാറുണ്ട്, നമ്മുടെ ലൈവിലും വരാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജ്, ജിംഷി എന്നാണ് പേരെന്ന് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം നമ്മൾ ഹാലൻഡിനെ കുറിച്ച് പറഞ്ഞു, എർലിംഗ് ഹാലൻഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുട്ബോൾ കറക്റ്റ് കാണാനിട്ടാണ്, നിങ്ങളുടെ ക്ലബ് ഫുട്ബോളൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ പറയാം. എർലിംഗ് ഹാലൻഡിനെ ഞങ്ങളും നെഞ്ചേറ്റുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഒരു കളിയിൽ നിറം മങ്ങിയ നമ്മൾ നിറം മങ്ങി എന്ന് പറയും. കാരണം ഞങ്ങൾ ആരാധകരായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ കളി വിശകലനം ചെയ്യുകയോ ചിലപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകരുടെ റോളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ കളിയിൽ ഇപ്പം മെസ്സി നിറം മങ്ങിയാലും നമ്മൾ നിറം മങ്ങിയെന്നേ പറയാൻ
1: പറ്റും. നേരത്തെ കളിയെല്ലാം നമ്മൾ പറയുന്നത് മെസ്സി പെനാൽറ്റി മിസ് ആകുന്ന സമയത്ത്
2: നമ്മൾ പറയാറുണ്ട്,
1: അതെ തീർച്ചയായിട്ടും നമുക്ക് റൊണാൾഡോ അവിടെ കാഴ്ചയായിട്ട് അവിടെ നിർത്തുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്,
2: പോസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് പന്ത് കിട്ടിയാൽ പോയി ഗോൾ അടിക്കാൻ എന്ന് പറയുന്ന റൊണാൾഡോയും നമ്മൾ പിന്നെ ട്രോളാറുണ്ട്. അപ്പൊ അത് സുഹൃത്ത് ആ രീതിയിൽ എടുക്കും. മറ്റൊരു സുഹൃത്ത് അൻവർ എന്നാണ് പേര്, ഇന്ന് എല്ലാവർക്കുള്ള മറുപടി കൊടുക്കാന്ന് വിചാരിക്കുന്ന ഒരു വീക്കെൻഡ് ഒന്നല്ല എങ്കിലും അൻവറെ, നമ്മളൊരു ലൈവ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റേഡിയോ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മനുഷ്യരോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് എപ്പോഴും ഒരു ശുദ്ധി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ ഇപ്പൊ ഞങ്ങൾ ഓഫ് എയർ വന്നു കഴിഞ്ഞാൽ ഞാനും അക്ഷയ്, ഞങ്ങൾ ഇവിടെ ഉള്ളവരും ആസിഫും, ഞങ്ങൾ എല്ലാവരും തമാശയ്ക്ക് നമ്മൾ വളരെയധികം രസകരമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നവരാണ്. പക്ഷെ നമ്മളൊരു ഓണെയറിലോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിലോ നമ്മളൊരു വേറൊരു സ്ഥലത്ത് പോകുമ്പോഴോ നമ്മളത് ഉപയോഗിക്കാറില്ല. അതിന് മാന്യത മര്യാദ എന്നൊക്കെയാണ് നമ്മൾ പറയാറില്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പാസ്പോർട്ടിന്റെ വിഷയം പറയുമ്പോൾ എനിക്ക് എന്റെ പാനിക് സിറ്റുവേഷൻ ഞാൻ പറയുന്നു, ഒപ്പം പ്രശ്നം ഉണ്ടാവില്ല, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. അതിനിടയിൽ എന്ത് തേങ്ങയാടി പറയുന്നത്, എന്തൊരു വാക്കാണ് താങ്കൾ ഉപയോഗിച്ചത്, താങ്കൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്. ഓരോ ശ്രോതാവും ഓരോ കാഴ്ചക്കാരും ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ സ്റ്റേഷന്റെ പേര് തന്നെ ഹോം എന്നാണ്. നിങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കണം, നിങ്ങളുടെ കൈ പിടിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ ഒരു വർഷമാവാൻ പോവാണ്, അടുത്ത വർഷം ഒരുപാട് വർഷം നിങ്ങളുടെ കൂടെ നടക്കണം, ഒപ്പം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ആ ഞങ്ങളോട് രാവിലെ സംസാരിക്കുന്ന ഭാഷ, ഇത് ആൺപെൺ എന്നൊന്നും ഞാൻ പറയില്ല, ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി തന്നെയാണ്. ഇത് അക്ഷയുടെ അടുത്തായാലും എൻ്റെ അടുത്തായാലും ഞങ്ങളുടെ മുഴുവൻ ടീമിൻ്റെ അടുത്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ കുറച്ചുകൂടെ നല്ലതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങളെ ഒന്നും കൂടി ചേർത്ത് പിടിക്കാനേ തോന്നുന്നു. അൻവറിനോട് ദേഷ്യമൊന്നുമില്ല, എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ എൻ്റെ നാട്ടുകാരനാണെന്ന് അറിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സങ്കടമാണ് തോന്നുന്നത്. സ്വന്തം നാട്ടുകാരൻ സ്വന്തം നാട്ടുകാരിയോട് ചെയ്ത ഒരു ഇതായിട്ട് ഞാൻ ഇതിനെ,
1: ഇത് ഇതൊരു പക്ഷേ ഇതിപ്പോ നമ്മളായ അല്ലെങ്കിൽ മിനിപത്മ ആയതുകൊണ്ടാണ് ആ രീതിയിൽ ആ സെൻസിൽ എടുത്തങ്ങ് വിടുന്നത്. ഇത് പക്ഷേ ഈ ഒരു മെസ്സേജ് ഒരു സ്ക്രീൻഷോട്ട് മതി, നിങ്ങൾ നിൽക്കുന്ന അവിടുത്തെ ഒരു കറങ്ങുന്ന ലൈറ്റ് ഉള്ള വണ്ടി അവിടെ വരികയും ചെയ്യും, ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോവുകയും ചെയ്യും. അത് എല്ലാവരും ഓർക്കണം, നമ്മുടെ തന്നെ അല്ലേ എവിടെ ആണെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നല്ല ഭാഷയിൽ അത് സംസാരിക്കാൻ, ഭാഷ എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കും.
2: അത് മതിയല്ലോ, അതാണ് നമുക്ക് സന്തോഷം നൽകുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും അൻവറെ, അൻവറിനോട് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, തിരിച്ചു വരണം കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഞങ്ങൾക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ അയച്ചിട്ട് ഞങ്ങളുടെ സിനിമ കാണാനും ഞങ്ങളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഞങ്ങൾക്കൊപ്പം ഉള്ള ഒരു സ്നേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞു.
1: നമ്മളെപ്പോഴും ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോൾ നിങ്ങളെ ആരും പറ്റിയിട്ടല്ലോ പറയണം. നമ്മുടെ പൊതുവെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന സമയത്തോ നമ്മൾ എന്തിനാണ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്?
2: ശരിക്കും
1: പോസിറ്റീവ് ആവും. നെഗറ്റിവിറ്റി അല്ലേ തന്നെ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് നമ്മളല്ലാത്ത രാജ്യങ്ങളിൽ നിന്നാണ് കുറെ വരുന്നത്.
2: ഇങ്ങനെ വന്ന ഒഴുക്കാണ്.
1: നമ്മൾ ചിരിക്കാനും സന്തോഷിക്കാനും മറ്റുള്ളവർക്ക് അത് ഒരു നമ്മുടെ വാക്ക് കാണുമ്പോൾ ചിരിക്കാൻ സമയം. നിങ്ങൾ അടിപൊളി ട്രോളി ചിരിക്കാൻ പറ്റുന്നത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം.
2: ശരിക്കും നിങ്ങളെ ചിരിപ്പിക്കാനുള്ള വാർത്തകൾ പരമാവധി ഞങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് പ്രസ് ക്ലബും വാർത്തകളുടെ ലോകമായതുകൊണ്ട് അവിടെ എല്ലാം നെഗറ്റീവാണ് വാർത്തകൾ. എങ്കിലും നല്ല സന്തോഷമുള്ള വാർത്ത, അതിനിടയിൽ ഇപ്പൊ ജയിലിൽ പോകും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അഴിക്കുള്ളിൽ ഇന്ന് കൗൺസിലറുടെ സത്യപ്രതിജ്ഞ. കേരള ചരിത്രത്തിൽ ആദ്യം BJP താൽക്കാലിക ആശ്വാസം. ജയിലിന്റെ അകത്ത് വിവാഹം നടക്കുന്നത് കാണാറുണ്ട്, ജയിലിന്റെ അകത്ത് കുഞ്ഞു പിറക്കുന്നതൊക്കെ കാണാറുണ്ട്. ജയിലിനകത്ത് ഒരു സത്യപ്രതിജ്ഞ. ഇപ്പൊ ബാലൻ എന്ന സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ആ കുഞ്ഞുണ്ടായ കഥയൊക്കെ നമുക്കറിയാം. ഇത് നോക്ക്, അഴിക്കുള്ളിൽ ഇന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ ഇന്നൊരു സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്. വിവാദങ്ങൾ അനിശ്ചിതത്വങ്ങൾ ഒക്കെ ഇടയിൽ രാവിലെ 11 മണിക്ക് ഇന്ത്യൻ സമയം 11 മണിക്ക് BJP ഭരണസമിതിക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം വന്നിട്ട് നേരിയ ഭൂരിപക്ഷത്തിൽ പോകുന്ന BJP ഭരണസമിതിക്ക് രാഷ്ട്രീയ സാന്ത്വനമായിട്ട് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിയമത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഓൾറെഡി ഒരു കൗൺസിലറാണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പ്രശ്നം കാരണം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മയില്ലേ, കുറെ പേര് ഒന്നിച്ച് പിൻവാതിലൂടെ സത്യപ്രതിജ്ഞ. ആ സംഭവത്തിൽ ഇദ്ദേഹം കാപ്പാ കേസിലെ പ്രതിയാണ്. ഇദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നിലവിൽ അങ്ങനെ ഒരു നിയമപ്രശ്നം നിലനിൽക്കെ പിന്നെ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു മേയർ ജയിലിലേക്ക് പോയിക്കോട്ടെ, അവിടെ ചെന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്തോട്ടെ എന്ന്. അക്രെഡിറ്റഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കും ചില ഉദ്യോഗസ്ഥർക്കും മാത്രം ഈ ഒരു ചടങ്ങ് സാക്ഷ്യം വഹിക്കാനും ഇത് ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറെ പേരായിട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഈ ഒരു സത്യപ്രതിജ്ഞ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് സുഗതൻ ഉൾപ്പെടെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നിയമപരമായിട്ട് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദാക്കുകയും ഇവരെ കൊണ്ട് പുനഃ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കാപ്പാ കേസിലായതുകൊണ്ട് ഇദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അടുത്ത് തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അത് അസാധുവാകുകയും ചെയ്തു. ആ സമയത്താണ് നമ്മുടെ കോടതിയുടെ ഭാഗത്തുനിന്ന് നീതി ന്യായ വ്യവസ്ഥയിൽ എപ്പോഴും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ലൂപ്പ് ഹോൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് അദ്ദേഹത്തിന് പുനഃ സത്യപ്രതിജ്ഞ ചെയ്യാം. കാരണം അദ്ദേഹം ഓൾറെഡി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കൗൺസിലർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് വളരെയധികം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ചടങ്ങിന് കൂടി വിയൂർ സെൻട്രൽ ജയിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്.
1: എല്ലാ പത്രങ്ങളിലും ഇത് കൊടുത്തിട്ടുണ്ട്, കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്നുള്ള രീതിയിലാണ്. ആദ്യത്തെ സത്യത്തിലെ ഒരു സത്യപ്രതിജ്ഞ ആദ്യമായിട്ടെന്നുള്ള രീതിയിലാണ് എല്ലാ പത്രങ്ങളിലും ഇത് കൊടുത്തിരിക്കുന്നത്.
2: ഇപ്പൊ ജയിലിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംഭവങ്ങൾ ഒരുപാടായിട്ടുണ്ട്. പക്ഷെ ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത് ആദ്യമായിരിക്കും എന്നാണ് പറയുന്നത്. സുഗതൻ കൊടും ക്രിമിനൽ ആണെന്നും
1: സംഭവം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സത്യത്തിലെ ഒരു സത്യപ്രതിജ്ഞ ആദ്യമായിട്ടെന്നുള്ള രീതിയിലാണ് എല്ലാ പത്രങ്ങളിലും ഇത് കൊടുത്തിരിക്കുന്നത്.
2: ഇപ്പൊ ജയിലിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംഭവങ്ങൾ ഒരുപാടായിട്ടുണ്ട്. പക്ഷെ ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യ

0: അതൊരു ഒരു ചരിത്ര സംഭവമായിട്ട് മാറാൻ പോവാണ്. അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ജയിലിൽ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ
1: കാണാം. ഫുൾ ചെലവായിരിക്കും.
0: ഇത്
1: ആരും ജയിലിൽ പോകുന്ന പ്രൊമോട്ട് ചെയ്യുന്ന
0: കാര്യമല്ല. ഒരിക്കലും
1: ആ രീതിയിൽ ചില വാർത്തകൾ നമ്മൾ എങ്ങനെ വേണേലും നമുക്ക് ടിസ്റ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ അങ്ങനെ അത് എടുക്കരുത് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഈ നമ്മുടെ വർക്കലയിൽ കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കെതിരെ കുത്തേറ്റ് 19-കാരന് ആശുപത്രിയിൽ എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് വർക്കല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ആ ക്ലിഫ് ഹൗസും അല്ല ക്ലിഫ് ഹൗസും പൊട്ടേഷ്യം ക്ലിഫ്
0: സുഹൃത്തുക്കളെ അക്ഷയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പോവാണ്. അക്ഷയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ക്ലിഫ് ഹൗസ് കന്റോൺമെന്റ് ഹൗസിൽ പോണോ, റോസ് ഹൗസ്,
1: ക്ലിഫ് റിസോർട്ടുകൾക്ക് പെട്ടെന്ന് ക്ലിഫ് ഹൗസ്.
0: അതെ, വർക്കല ക്ലിഫ്, അതാണ് നമ്മുടെ മനസ്സിൽ
1: വരിക. സത്യം പറഞ്ഞ ഒരുപാട് പേര് കാണാൻ വരുന്ന സമയത്ത് ഈ ആ നാട്ടിലുണ്ടായാലോ എന്റെ നാടാന്ന് പറഞ്ഞിട്ട് ഈ ഗുണ്ടായസം കാണിക്കാനുള്ള ആ സത്യം പറഞ്ഞ സർക്കാർ
0: പല സ്ഥലത്തുണ്ട്. അതെ അതെ, പല സ്ഥലത്തുണ്ട്. എന്റെ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്ത് സദാചാര വിരുദ്ധമാണ്? ആളുകൾ വിനോദസഞ്ചാരികൾ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ അനുവദിച്ചിട്ടാണ്. പോലീസ് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള നിങ്ങൾ കയറി ഇടപെടരുത്, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാലോ. ഇപ്പൊ മയക്ക് മരുന്നിന്റെ വിഷയമാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ സജീവമാണ്, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വരികയൊക്കെ ചെയ്യും. അപ്പൊ എന്തായാലും വിനോദസഞ്ചാരമൊക്കെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കണം. നമ്മളെല്ലാവരും സദാചാര പോലീസ് ആവാതിരുന്നാൽ മതി. അതുകൊണ്ടാണ് തോന്നുന്നല്ലേ കുത്തേറ്റിട്ട്. ഇതൊക്കെ നമ്മുടെ ലോകത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തെ കേരളത്തിന് അടയാളപ്പെടുത്തുന്നത് മോശമായിട്ടായിരിക്കും. ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ മലയാളികൾ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് വിസ നിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആഭ്യന്തര ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഓരോരോ ടൂറിസ്റ്റ് ഗൈഡാവുന്നതിന് പകരം നമ്മൾ ഉപദ്രവിക്കാനാണോ പോകേണ്ടത്? അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.
1: തീർച്ചയായിട്ടും നമ്മുടെ ആറന്മുളയിലെ വിമാനത്താവളത്തിൽ എന്താണ് വീണ്ടും
0: അദ്ദേഹം പറഞ്ഞ എയർ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വിമാനത്താവളം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിൻവാങ്ങിയിട്ടുണ്ട്.
1: അങ്ങനെ വൻ വിജയങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്താണെങ്കിലും അതും സി നല്ലതാണെങ്കിൽ അത് വരട്ടെ, അത് സർക്കാരിന് പരിസ്ഥിതിക്ക് ഒന്നും തന്നെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് വരട്ടെ, അല്ലെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ നിയമത്തിന്റെ നടപടിയിൽ തന്നെ അത് പോട്ടെ.
0: ഇനി ബസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നേരത്തെ പറയേണ്ട ഒരു വാർത്തയായിരുന്നു. എല്ലാം പ്രിയദർശിനി കാരണം ഒറ്റ മാസം കൊണ്ട് 65 കോടി രൂപ നഷ്ടം, 500-ലധികം ബസ് സർവീസുകൾ നിർത്തി, കണക്ക് നിരത്തി സ്വകാര്യ ബസ് ഉടമകൾ എന്ന് പറഞ്ഞൊരു വാർത്ത. പാലക്കാട് നിന്നാണ് വാർത്ത. UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ഈ പ്രിയദർശിനി. അത് കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഒരു മാസത്തിനിടെ 65 കോടി രൂപയുടെ വരുമാന നഷ്ടം, 500-ലധികം ബസ്സുകൾ ഓട്ടം നിർത്തി, ഓടുന്നവയിൽ പകുതിയും മുഴുവൻ ട്രിപ്പ് നടത്തുന്നില്ല എന്ന ഉടമകൾ. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗതാഗത മന്ത്രി CP ജോൺ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര നടത്തിയതോടുകൂടിയിട്ട് സ്വകാര്യ ബസ്സുകൾക്ക് ഒരു മാസത്തിനിടെ ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടമാണ്. ശരിക്കും ഈ സ്വകാര്യ ബസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വലിയ പൈസക്കാരായിരിക്കുന്നു. അങ്ങനെയല്ല, ആഗ്രഹത്തിന്റെ പുറത്ത് ഒന്നോ രണ്ടോ ബസ് വാങ്ങിച്ച് ലോൺ എടുത്ത് അതിനൊരു പണി വന്നു കഴിഞ്ഞാൽ അതെവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ജീവനക്കാരുടെ ഇതെല്ലാം നോക്കിയിട്ട് അവരുടെ കയ്യിൽ കിട്ടുന്നത് വളരെ തുച്ഛമായിട്ട് പറയുമ്പോൾ ബസ് മുതലാളി താമരാക്ഷൻ പിള്ള എന്നൊക്കെ നമുക്ക് പറയാം, മന്നാടിയാർ എന്നൊക്കെ പേരിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവരൊന്നും അത്ര വലിയ കാശുകാരല്ല, വലിയ മുതലാളിമാരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ചെറുകിട ബസ്സുകാരുടെ. അപ്പോൾ അവർക്ക് ഈ ട്രിപ്പ് മുടങ്ങുമ്പോഴോ മറ്റ് പിന്നെ സർക്കാർ ഇങ്ങനെ ഒരു സേവനം വേറൊരു വിഭാഗത്തിന് ചെയ്യുമ്പോഴോ ഇവരെ കൂടി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പദ്ധതി ഇല്ലാതാക്കാന്നല്ല, ഇവരെ കൂടി കണക്കിലെടുത്തിട്ട് റൂട്ടുകൾ കൂടുതൽ അനുവദിക്കുകയോ കൂടുതലായിട്ട് നല്ല സേവനങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ട് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവരെ നഷ്ടത്തിലേക്ക് തള്ളി ഇട്ടുകൊണ്ടിട്ടല്ല നമ്മൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കേണ്ടത്.
1: തീർച്ചയായിട്ടും ഈ പ്രിയദർശിനിയുടെ ഈ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് നമുക്ക് എന്തായാലും അറിയാം അത് ലാഭത്തിൽ പോകാൻ പോകുന്നില്ല. സർക്കാർ കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും പദ്ധതി, ഇപ്പം നല്ലൊരു ബസ് ബ്രാൻഡിങ്ങോ നമുക്ക് ഇവിടെ കാണാം. ഇപ്പൊ വലിയ വലിയ റാഡോ പോലത്തെ വലിയ വലിയ വാച്ച് കമ്പനികൾ അങ്ങനത്തെ ബസ് ബ്രാൻഡിങ്ങുകളൊക്കെ കൊണ്ടുവന്ന് ഒരു ബസ്സിനെ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആക്കുന്ന രീതിയിൽ പ്രിയദർശിനി എന്ന് പറഞ്ഞ പദ്ധതി തന്നെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരണം. അതിനെ ഒരു ബ്രാൻഡാക്കി അതിൽ ബ്രാൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾക്ക് ഒരു എത്രയോ ഇതുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് മനസ്സിൽ ഓർക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പം അതുപോലെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ നഷ്ടം എന്നുള്ളത് നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നു.
0: നമ്മൾ സാധാരണക്കാരായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് സർക്കാരിലിരിക്കുന്ന ഇത്രയും വലിയ IAS IPS വലിയ ബുദ്ധികേന്ദ്രങ്ങളായ ആളുകൾക്ക് ഇത് തോന്നാഞ്ഞിട്ടാണോ ഇത് പിന്നെ അവർ പ്രാവർത്തികമാക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനുത്തരം നമുക്ക് ഒരു കാലത്തും ഇതിപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും കേന്ദ്രത്തിൽ BJP ഭരിച്ചാലും നമുക്ക് ന്യായമായിട്ട് ചില ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടി വരുന്നു തോന്നും. പക്ഷെ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? എല്ലാം പ്യുവർ രാഷ്ട്രീയം മാത്രമായിട്ട് മാറുന്നത് കൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ.
1: പലപ്പോഴും നമ്മൾ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോഴത്തേക്ക് ഒരു 6 മാസമെങ്കിലും അദ്ദേഹത്തിന് ഒരു മനസ്സിലുണ്ട് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇതുപോലുള്ള ഒരു പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ള നമ്മുടെ സർക്കാരിൽ പലപ്പോഴും ഇല്ലാതെ പുതിയതായിട്ട് മന്ത്രിമാർ വരുമ്പോൾ ഇതുപോലെ പദ്ധതികൾ വരും. പക്ഷെ ഞാൻ പറഞ്ഞു പുതിയ തലമുറ ആളുകളെ അറ്റ്ലീസ്റ്റ് ഇന്റേൺഷിപ്പ് എങ്കിലും നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് അമൗണ്ട് കൊടുത്ത് എടുത്ത് ഇതുപോലെയുള്ള നല്ല നല്ല അവരെ കൂടെ കേൾക്കുക, എന്തോരം ഐഡിയാസ് കിട്ടും. അത് സത്യം പറഞ്ഞാൽ വേണോ വേണ്ടോ പിന്നത്തെ കാര്യം, പക്ഷെ

0: ഐഡിയാസ് നിങ്ങൾ കേൾക്കുക.
1: ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ വീണ്ടും കാണായിരുന്നു. രണ്ട് ചെറുപ്പക്കാരല്ലേ ആ സിനിമയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ചെറുപ്പക്കാരെ പുതിയ തലമുറയെ വിശ്വാസത്തിലെടുത്തിട്ട് ഏത് സർവീസിലാണെങ്കിലും അവരുടെ സേവനമൊക്കെ തേടിക്കഴിഞ്ഞാൽ നമുക്ക് ചില ഉത്തരം കിട്ടും. ഇനി നമ്മൾ പറയുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ നമുക്കറിയാം. പലർക്കും ജോലി പോയിട്ടുണ്ട്, പലരും കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോയിട്ടുണ്ട് ജോലിയൊക്കെ മതിയാക്കിയിട്ട്. അങ്ങനെ പോയിട്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു കുടുംബം മുഴുവനായിട്ട് ജീവനെടുക്കാൻ ശ്രമിച്ച ഒരു വാർത്തയുണ്ട് കേട്ടോ. രാവിലെ പറയുന്നതിൽ ക്ഷമിക്കുക, പക്ഷെ നമ്മൾ ആരും ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഓർമ്മപ്പെടുത്തൽ. പിതാവും മകളും മരിച്ചു, അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അവര് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗൾഫിൽ ഡിസൈനറായിരുന്നു ഈ വ്യക്തി സിബി. ശനിയാഴ്ച പുലർച്ചെയാണ് വീട്ടിലെത്തിയത്. രാത്രിയോടെ കുടുംബം വിഷം കഴിച്ചു. അതിൽ മകനാണ് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കഴിച്ചു, രക്ഷപ്പെടണം എന്ന ഒരു ആന്തല്ലായിരിക്കും അല്ലേ ആ കുട്ടി പോലീസിൽ വിളിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ആ ആൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതുകൊണ്ട് പിന്നെ പോലീസ് എത്തി ആ മകനെയും അമ്മയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ അച്ഛനും മകളും അപ്പത്തേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നേരിടാനുള്ള ഒരു ചങ്കുറ്റം നമ്മൾ കാണിക്കണം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് ഒരു ഒറ്റ വാക്കല്ല, അത് നമ്മളെല്ലാം ജീവിതത്തിൽ. ഇപ്പോൾ പലർക്കും ജോലി നഷ്ടം ഉണ്ടാവാം, ഇവിടെ അടക്കം ജോലി നഷ്ടം ഉണ്ടാവാം, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി പോയിട്ടുണ്ടാവാം, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാം. നാട്ടിൽ തിരിച്ചു പോയാലും നിങ്ങൾക്കൊരു വീടുണ്ടാവില്ലേ, കയറി കിടക്കാൻ നിങ്ങൾക്ക് ഒരു കുടുംബമോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ ഈ ലോകം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം അവസാനിപ്പിച്ച് കൊടുക്കാൻ നേരത്തായിരിക്കും നമുക്ക് അടുത്തൊരു വാതിൽ ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. ആ ഒരു ഓർമ്മയോട് കൂടിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർ ജോലി ഇല്ലാതെയോ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ടത്തെ ഒരു ഫിനാൻഷ്യൽ റിസഷൻ വന്ന സമയം, കോവിഡിന്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട സമയം, പ്രളയം, ഇതെല്ലാം അതിജീവിച്ചിട്ട് നമ്മൾ ഇവിടെ എത്തിയവരാണ്. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരുപാട് കാലത്തിന് ശേഷം കിട്ടുന്നതാണ് ഒരു മനുഷ്യ ജീവൻ എന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുക, സന്തോഷിക്കുക, നമ്മുടെ ജീവിതത്തിനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ മക്കളെയൊക്കെ കൊലയിലേക്ക് നയിച്ചുകൊണ്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് ഒരിക്കൽ കൂടി. അങ്ങനെയൊക്കെ ചിന്തകൾ പലരുടെയും മനസ്സിൽ വരുന്നുണ്ട്, അത് മാറ്റിക്കളഞ്ഞ് നല്ല ചിന്തയിലേക്ക്
0: പോകും. ഇത് നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 90% സേവ് ചെയ്തിട്ടൊന്നും അല്ല ആരും ജീവിക്കുന്നത്. എല്ലാവരും ഓരോരോ ചെലവുകളും വീട്ടിലേക്ക് അയക്കുന്നതും ബാക്കി അവരോട് ജീവിക്കുന്നു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ളതായിരിക്കും നമുക്ക് മിച്ചം വരുന്നത്. പക്ഷെ അത് ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തെ ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നിൽക്കും. ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഹാലൻഡിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ നോർവേയെക്കുറിച്ച് ഞാൻ നോക്കിയ സമയത്ത് ഹൈ പെയിൻ ടാക്സ് ആണ് ആ രാജ്യത്തുള്ളത്. പക്ഷേ ആ രാജ്യത്തെ ആൾക്കാർ പറയാൻ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാണ് ഏറ്റവും ഇഷ്ടം. കാരണം അവർക്ക് വേണ്ട ഫെസിലിറ്റീസും അവർക്ക് വേണ്ട മാസത്തെ ഒരു പെൻഷനും അതെല്ലാവർക്കും എഡ്യൂക്കേഷനും മെഡിക്കലും എല്ലാം ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പം ഇത് ഇത് നമ്മൾ നമ്മളിപ്പോൾ എത്ര നാളായി നമുക്ക് ഇതുപോലത്തെ ഒരു ആനുകൂല്യം നമുക്ക് കൊടുക്കുന്നതല്ലാതെ ഇതൊക്കെ സർക്കാർ ആക്ച്വലി അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ജനങ്ങൾ എന്നുള്ളൊരു രീതിയിൽ സംതിങ് കൊണ്ടുവരണം. അത് വലിയൊരു ഇമ്പോർട്ടൻ. നമുക്ക് ഇവിടെ എമിറാത്തുകൾക്ക് എന്തോരോ ആനുകൂല്യങ്ങളാണ് അവർ കിട്ടുന്നത് അല്ലേ. നമ്മുടെ രാജ്യം നമ്മളൊന്നും ആഗ്രഹിച്ചു പോയി ഈ സിറ്റുവേഷൻ ഒഴിവാക്കാം, നമുക്ക് ജീവിച്ചു പോകാനുള്ള വക
1: അത്രമാത്രം മതി, അത്രമാത്രം. അപ്പൊ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല, ജീവൻ വെടിയാനൊന്നും ചിന്തിക്കില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു നല്ല വാർത്ത, നമ്മൾ പലപ്പോഴും നീ എയർലൈൻ എന്ന് പറയാറില്ല, ഇന്ന് എയർലൈവാൻ പോകുന്നുണ്ട്, ബഹിരാകാശത്തേക്ക് പോവുകയാണ് മലയാളിയായിട്ടുള്ള ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിക്കും. ഇന്ത്യയുടെ സമയം രാത്രി 8:17 കസക്കസ്ഥാനിലെ ബൈക്കിനോർ കോസ്മോഡ്രോമിൽ നിന്ന് സ്യൂസ് MS-29 പേടകത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുക. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് അനിൽ മേനോൻ. 8 മാസത്തോളം ബഹിരാകാശത്ത് അദ്ദേഹം കഴിയാൻ പോവുകയാണ്. 2 റഷ്യൻ ശാസ്ത്രജ്ഞർ ദൗത്യത്തിന്റെ ഭാഗമാകും. പാതി മലയാളിയായിട്ടുള്ള അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും US-ലാണ്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് അനിലിന്റെ പിതാവ് ശങ്കരൻ മേനോൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗമാണ് അനിൽ. ഉക്രൈൻ സ്വദേശി എലിസബത്താണ് ഇദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് മലയാളി, പാതി മലയാളിയായിട്ടുള്ള അനിൽ മേനോൻ മലയാളികൾക്ക് കൂടി ഇന്ന് പാതി അഭിമാനമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. എവിടെയും ഒരു മലയാളി സ്പർശം വരുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം വരാറുണ്ട്. ആ ഒരു വാർത്തയാണ് ഇന്ന്. മറ്റൊന്ന്, വിമാന ടിക്കറ്റുകളെ തടയാൻ സുപ്രീംകോടതി ചട്ടങ്ങൾ തയ്യാറെന്ന് കേന്ദ്രം. ഇത് നമ്മൾ പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. സുപ്രീംകോടതി വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ടിക്കറ്റ് നിരക്കിലെ കൊള്ള തടയാനും 1.5 വർഷം മുൻപ് പ്രാബല്യത്തിൽ വന്നിരുന്ന ഒരു നിയമം അത് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് സുപ്രീംകോടതിയുടെ ചോദ്യം. വേഗം നടപ്പാക്കാട്ടോ ഈ ഒരു സമ്മേളനത്തിൽ തന്നെ എന്ന് കേന്ദ്രത്തിന്റെ മറുപടിയിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ദേശീയ വിമാന കമ്പനി ഇല്ലാത്ത നമ്മൾ മറ്റുള്ളവരെ വിമാന കമ്പനികളോട് എന്ത് പറയാൻ. പക്ഷെ അവിടെയാണ് നിലപാടെടുത്തിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്, നമ്മുടെ ഇന്ത്യയാണ്, നമ്മൾ തീരുമാനിക്കും ചില നയങ്ങൾ, നമ്മൾ തീരുമാനിക്കും ചില തീരുമാനങ്ങൾ, അത് നടപ്പാക്കാൻ ഏത് വിമാന കമ്പനിയും എന്താ പറയുക ഉത്തരവാദികളാണ് എന്ന രീതിയിൽ ആ നിയമം മാറ്റണോ? അല്ലേ, കേന്ദ്രത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു രാജ്യം, എന്തിനാണ് ഒരു സർക്കാർ?
0: അല്ല, നമ്മൾ പ്രവാസികൾ ഇതുമെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ പ്രവാസിക്ക് നാട്ടിൽ പോകണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് റേറ്റിന്റെ കാരണം അദ്ദേഹം ഒന്നോ രണ്ടോ മൂന്നോ വർഷം നാട്ടിൽ പോകാതിരിക്കുന്നതല്ല. നമ്മൾ നാട്ടിൽ പോകണം എന്ന് തോന്നുമ്പോൾ നമുക്ക് അതിനൊക്കെ തന്നെ ഒരു അനുവദികമായിട്ടുള്ള ഒരു റേറ്റ് ഉണ്ടാവണം, ഒരു റേറ്റ് കാർഡ് ഉണ്ടാവണം. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഒരാൾക്ക് ഈ ഒരു റേറ്റിൽ പോകാൻ പറ്റുന്ന ഒരു
1: ശരിക്കും ഒരു ഫ്ലെക്സിബിൾ റേറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇങ്ങനെ ആയിരിക്കും, എത്ര പീക്ക് ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റുമ്പോൾ ഒരു
0: തവണയെങ്കിലും അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ട്. മൾട്ടിപ്പിൾ ട്രാവലേഴ്സിനല്ല, നമ്മൾ ഒരുപാട് പേര് വർഷത്തിൽ വരുന്നോ അല്ലെ രണ്ടു വർഷം കൂടുമ്പോൾ പോകുന്നവർ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സംഭവമായിരിക്കും.
1: പാസ്പോർട്ട് വിഷയം വലിയ സജീവമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. പാസ്പോർട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ കുട്ടികളുടെ, നവജാത ശിശുക്കളുണ്ടല്ലോ, ന്യൂ ബോൺ ബേബീസിന് പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണോന്ന് ചോദിക്കുന്നത്. ചെറിയൊരു കുഞ്ഞായിട്ട് നിങ്ങൾ വാക്കിനിൽ പോയി കഴിഞ്ഞാൽ ഒരിടത്തും തടയില്ല. ഇന്ത്യൻ എംബസി 9 to 11 എന്തായാലും വാക്കിൻ കൊടുത്തിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പറയുന്നത് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നു, അത് ന്യൂ ബോൺ ആണെങ്കിൽ അങ്ങനെ വരണം. പക്ഷേ എമർജൻസി സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് കോൺസുലേറ്റിലേക്ക് പോകട്ടെ, മനുഷ്യത്വപരമായിട്ട് തന്നെ അവരത് എടുക്കുള്ളൂ നമ്മുടെ കേസ്. കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അവരത് കൈകാര്യം ചെയ്യും.
0: തീർച്ചയായിട്ടും നമ്മുടെ വാർഷിക പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ക്ലാസ് കയറ്റം പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം 5-8 ക്ലാസ്സുകൾക്കെതിരെ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ എനിക്ക് 2010 കാലഘട്ടത്തിലൊക്കെ 8 വരെ ആരെ തോൽപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് വീണ്ടും ഒരു റിവിഷൻ കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഇന്ത്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആണോ ഇനി ഇത് വരാൻ പോകുന്നത് അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്.
1: ശരിക്കും അങ്ങനെ വേണോന്നുള്ളതാണ് ചോദ്യം. ഒക്കെ ഒരു 7 തോറ്റു കഴിഞ്ഞാൽ 7 തന്നെ ഇരിക്കണം, അടുത്ത ആൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വിഷമം ഉണ്ടാവില്ല, മാനസിക വിഷമം ഉണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരെ എനിക്ക്. നമ്മൾ ഇപ്പൊ 7 ഞാൻ പഠിക്കുന്നു, എന്നെ വാർഷിക പരീക്ഷ ഞാൻ തോറ്റു, ഞാൻ 7 തന്നെ ഇരിക്കുന്നു, അതിന് പകരം ഇല്ല എന്നെ 8 മാറ്റി വരുമ്പോൾ അത് എന്നോട് ചെയ്യുന്ന ഒരു നീതികേടും കൂടിയല്ലേ? അതായത് പഠിക്കാത്ത എന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭാരം കൂടുതലല്ലേ? ഞാൻ ഇവിടെ തന്നെ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, അപ്പൊ ഞാൻ 8 പോകുമ്പോൾ എനിക്ക് 7 പഠിക്കാത്തതും ഉണ്ട്, 8 ഇനി വരാൻ പോകുന്നതും ചേർത്തിട്ട് എനിക്കത് കൂടുതലേ. അല്ലെങ്കിൽ പ്രത്യേക ക്ലാസ്സോ ട്യൂഷനോ ഒക്കെ തന്നിട്ട് എന്നെ ഒരു നല്ല മനുഷ്യനും നല്ലൊരു സ്റ്റുഡൻറ്റും ആക്കി മാറ്റാൻ, പിന്നെ ടീച്ചേഴ്സിനോ നമ്മുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കാനൊക്കെ നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും. ഇതൊക്കെയാണ് ചോദ്യം.
0: അല്ല, തീർച്ചയായും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന 40 കുട്ടികളും 40 പേരും പഠിക്കാൻ പറ്റുന്നവരല്ല. ഇപ്പൊ നമ്മുടെ വാഴക്കകത്ത് പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനാണ് അധ്യാപകർ.
1: അല്ല, പിന്നെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടല്ല.
0: അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ അവരെ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്ത് അവരെ പാസ്സാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്.
1: യെസ്, അത് എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ വാഴക്കകത്ത് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുമ്പോൾ ആ മെസ്സേജ് കണ്ടിട്ട് നീ ഇത് ശരിക്കും വായിക്കണം, ഇങ്ങോട്ട്
0: വായിക്കേണ്ടത്
1: എന്ന് പറയുന്നതൊക്കെ നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ. ഇന്ന് വന്ന പിന്നെ പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സ്വദേശികളെ വിദേശികളാക്കേണ്ട, അസമുകാരെ വിദേശികളായി പ്രഖ്യാപിച്ച 27 വിധിന്യായങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അക്ഷര തെറ്റിന് വിദേശികളാക്കിയത് 5 അപ്പൊ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലാണ് പൗരത്വ വിഷയവുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് നടന്നത്. വോട്ടർ പട്ടികയിലെ അക്ഷര തെറ്റ് പോലുള്ള അങ്ങേയറ്റം സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞാണ് തങ്ങളെ വിദേശികളായിട്ട് പ്രഖ്യാപിച്ചതെന്ന് 27 അജ്ബഹാർ അലി, മുഹമ്മദ് അക്ബർ അലി, അദീപ കാന്ത ഇങ്ങനെ അടങ്ങുന്ന പേരുകൾ അടങ്ങിയവരുടെ പേരുകളിലെ ഒരു ചെറിയ വ്യത്യാസം കാരണം അവർ വിദേശികളായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കില്ല, നിങ്ങൾ കൃത്യമായിട്ട് സ്വദേശികളായ ആൾക്കാർ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പൗരത്വം കൊടുക്കാതെ അവർ വിദേശികളായിട്ടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സുപ്രീം കോടതി ഇന്നലെ ഒരു 3-4 വിധി പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുള്ള വിധിയായിരുന്നു. തമിഴ്നാട്ടിലെ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് 5 മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ് മരിച്ചതിൽ അധ്യാപകനെതിരെ ഇങ്ങനെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറാനാണോ നിങ്ങൾ അധ്യാപകനായത് എന്ന തടക്കമുള്ള വലിയ ചോദ്യങ്ങളാണ് ഇന്നലെ സുപ്രീം കോടതി. നമുക്ക് ഒരു വിശ്വാസം സുപ്രീം കോടതി തന്നെയാണ്.
0: ഈ പൗരത്വത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെയും ഒക്കെ തന്നെ അത് വലിയൊരു ആശങ്കയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മിനിപ്പുറമ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി പൗരത്വം വേണമെങ്കിൽ അച്ഛനും അമ്മയും ആരാണോ നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിംഗ് ആവുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ സി, നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയോ കുട്ടികളുണ്ട് വർഷങ്ങളായിട്ട് നാട്ടിൽ പോയിട്ട് അവരിവിടെ നിൽക്കുന്നവരാണ്, പക്ഷെ അവര് സ്റ്റിൽ ഇന്ത്യക്കാരാണ്. ഈ എത്രയോ പേര് ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെയുള്ള ഈ അവിടുത്തെ പാസ്പോർട്ട് മേടിക്കാതെ ഇന്ത്യക്കാരെന്ന് വേണ്ടതിന് വേണ്ടി മാത്രം പി പെരിയാർ ഉൾപ്പെടെ നിൽക്കുന്നവരുണ്ട്. നാളെ അവർ നാട്ടിൽ വന്നിട്ട് അച്ഛന്റെ അമ്മയുടെ ഇത് വേണം, അവർക്ക് അറിയത്തില്ല. അവർക്ക് നമ്മുടെ ഒരു സമയത്ത് വില്ലേജ് ഓഫീസ് പോലും കയറാത്തവരായിരിക്കും. അപ്പൊ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആക്കുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് ഇപ്പൊ പ്രവാസികളായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വോട്ടേഴ്സ് ആദ്യം ഇപ്പം നാട്ടിൽ വിളിച്ചിരിക്കും, വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ, ഇത് അച്ഛന്റെ അമ്മയുടെ പേര് എന്തായാലും ഉണ്ടാവില്ല, അപ്പൊ എന്റെ പേരുണ്ടോ, നമുക്ക് ആകെ ഒരു ബേജാറാവുന്നു. അങ്ങനെ ഒരു മനുഷ്യന്മാരെ നമ്മൾ വിഷമിപ്പിക്കരുത് ആൾക്കാരെ. എനിക്കൊന്ന് ഇത് പൗരത്വത്തിന്റെ മതത്തിന്റെ പേരിലായാലും ജാതിയുടെ ഒരു ഇതൊന്നുമല്ല, പൗരത്വ വിഷയത്തിൽ ഇന്ത്യക്കാരായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് എന്ന് വെച്ചിട്ട് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറ്റുന്ന വിധ്വംസക ശക്തികളെ നിരോധിക്കേണ്ട, അവരെ നിയന്ത്രിക്കേണ്ട എന്നല്ല, അതിനും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. നിലവിൽ ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് ഇന്ത്യക്കാരെന്ന പരിഗണന തന്നെ കൊടുക്കുക. ഇനി നമ്മൾ ഫുട്ബോളിലേക്ക് പോയാൽ ഇന്നാണ് എൽ ക്ലാസിക്കോ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനിടയിൽ വലിയൊരു ട്രോള് വന്നായിരുന്നു, അർജന്റീനയെ ട്രോള് നമ്മുടെ കേരള പോലീസ്. ഫേസ്ബുക്ക് പോസ്റ്റിന് ആരാധകരുടെ റെഡ് കാർഡ് തന്നെ വന്നു. എനിക്കും തോന്നി കേരള പോലീസിന്റെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പുണ്ട്. അർജന്റീനയോട് നമുക്ക് ദേഷ്യമില്ല, ഞാനൊരു ബ്രസീൽ ഫാനാണ് എങ്കിൽ കൂടിയും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ, അർജന്റീനയെ അങ്ങനെ ട്രോളേണ്ട ആവശ്യം കേരള പോലീസിന് ഉണ്ടായിരുന്നോ എന്ന് ആ ചിത്രം കണ്ടാൽ നമുക്കറിയാം. കേരള പോലീസ് ഇങ്ങനെ കേരളത്തെ ചേർത്ത് നിർത്തുന്നു, റഫറി മെസ്സിയെ ചേർത്ത് നിർത്തുന്നത് പോലെ. അതൊരു സുഖകരമല്ലാത്ത ഒരു ഫോട്ടോ ആയിരുന്നു. നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഫുട്ബോൾ ടീമിനെ ട്രോൾ ചെയ്യുക, കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ആരാധകർ റെഡ് കാർഡ് കാട്ടി. ലോകകപ്പിൽ ഈജിപ്തിനെതിരായിട്ടുള്ള പ്രീ ക്വാർട്ടറിൽ അർജന്റീന ടീമിന് റഫറിയുടെ ആരോപണം ലഭിച്ചു എന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇതുണ്ടായത്. മെസ്സിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന റഫറിയുടെ ചിത്രത്തിനൊപ്പം കേരളത്തിന്റെ ഭൂപടത്തെ ചേർത്ത് പിടിക്കുന്ന പോലീസുകാരന്റെ ചിത്രമായിരുന്നു മാറ്റി. വലിയ പ്രശ്നമായതോട് കൂടിയിട്ട് കേരള പോലീസ് അതെടുത്ത് മാറ്റേണ്ടത്
0: തന്നെയാണ്.
1: അഡ്മിൻ ഒരു ബ്രസീൽ ഫാനാണോ അതോ മറ്റേ ബ്രാച്ചുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ബ്രക്സിക്കോ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ പേരുകളാണ് കേട്ടോ മറുഭാഗത്തിന്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ ബ്രസീൽ പോർച്ചുഗൽ ആരാധകർ, നിങ്ങൾ ഏത് ഭാഗത്താണെന്ന് എനിക്ക് സംശയം. ഇന്ന് ആരുടെ കൂടെ ആയിരിക്കും ഇവർ? മിക്കവാറും ഫ്രാൻസ് ആവാനാണ് സാധ്യത. എന്തറിയോ, ഫ്രാൻസ് വന്നിട്ട് അർജന്റീനയെ തോൽപ്പിക്കണം, അപ്പൊ അർജന്റീന കീരിക്കാടും ചത്തേ എന്നും പറഞ്ഞ അങ്ങ് സന്തോഷിക്കാലോ അല്ലേ.
0: എന്തായാലും 11 മണിക്ക് ഫ്രാൻസും സ്പെയിനും ആര് ജയിക്കും എന്നൊക്കെയുള്ള നമുക്ക് വാശിയേറെ മത്സരം തന്നെയാണ്. എനിക്ക് ലൂസേഴ്സ് ഫൈനൽ ശനിയാഴ്ച
1: അല്ല, ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇന്ന് ഫ്രാൻസ് സ്പെയിന്, നാളെ അർജന്റീന ഇംഗ്ലണ്ട്, സൺഡേ ഈ മത്സരമാണ് നടക്കാൻ.
0: തീർച്ചയായിട്ടും സൺഡേ 11 മണിക്ക് അതെ, തീർച്ചയായിട്ടും നമ്മൾ ഫൈനലിൽ കാണാൻ എല്ലാവരും റെഡി ആയിട്ട്. ശനിയാഴ്ച ആയിരുന്നെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഇന്ന് കൊതിച്ചു പോയിട്ടുണ്ടായിരുന്നു,
1: നടക്കില്ല. എന്തായാലും ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ സെമി ഫൈനലിൽ യൂറോപ്യൻ ശക്തികളായിട്ടുള്ള ഫ്രാൻസും സ്പെയിനും മുഖാമുഖം വരികയാണ്. നമ്മുടെ 11 മണിക്ക് ഡാലസിലാണ് കളി. മൊറോക്കോയെ ക്വാർട്ടറിൽ 2-0 കീഴടക്കി ഫ്രാൻസ് വരുന്നു. സ്പെയിൻ ക്വാർട്ടറിൽ 2-1 മറികടന്നത് ബെൽജിയത്തെ. ഇരു ടീമുകളും ഈ ലോകകപ്പിൽ ഒരു കളി പോലും തോറ്റിട്ടില്ല. ഫ്രാൻസ് എല്ലാ കളിയും ജയിച്ചു. സ്പെയിൻ ആദ്യ മത്സരത്തിൽ കീപ്പ് വേദിയോട് സമനില വഴങ്ങിയെങ്കിലും പിന്നീടെല്ലാം ജയിച്ചു. ഫ്രാൻസിന്റെ കുന്തമന നായകൻ കിലിയൻ എംബാപ്പി ആയിരിക്കുമ്പോൾ സ്പെയിന്റെ തുറപ്പിച്ചിട്ടാകുന്നത് കൗമാര താരം ലമീൻ യമാലാണ്. അതുപോലെ 8 ഗോൾ 3 അസിസ്റ്റുമായിട്ട് എംബാപ്പി മുന്നിൽ നിൽക്കുന്നു. ആർക്കും തടയാനാകാത്ത വിസ്മയമായിട്ട് യമീൻ ഒരു എൽ ക്ലാസിക്കോ വൈരം ദേശീയ ജേഴ്സിയിലേക്ക് കൂടി വരികയാണ്. രണ്ട് പേര് മുഖാമുഖം വരുമ്പോൾ കണക്കുകളിൽ ലോകകപ്പിലല്ല, അല്ലാത്ത കണക്കുകളിൽ സ്പെയിനാണ് കാര്യങ്ങൾ അനുകൂലം. പക്ഷേ ഫ്രാൻസ് ആണ് ലോകകപ്പ് വേദിയിലെ വമ്പന്മാർ.
0: തീർച്ചയായിട്ടും നാളത്തെ കളിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിലേ, കഴിഞ്ഞ ദിവസത്തെ അർജന്റീനയുടെ കളി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ, നിങ്ങൾ ഇംഗ്ലണ്ടിന്റെ നിങ്ങൾ കുറച്ച് വിഷമിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇംഗ്ലണ്ട് നല്ലൊരു കളി തന്നെയായിരുന്നു നമുക്ക് പലപ്പോഴും കാഴ്ച. അർജന്റീനയും നല്ല കളികൾ കാഴ്ച വെച്ചിട്ട്, പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ ഇവർ ഫോം ഔട്ട് ആണോ എന്നൊക്കെ നമുക്ക് തോന്നി.
1: ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വിജയികളുടെ ഭാവത്തിൽ പോവാൻ വേണ്ടിയിട്ട് പിന്നെ അർജന്റീനയ്ക്ക് കഴിയുന്നില്ല. പക്ഷെ അവസാന നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ കളിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ അടുത്ത് ഇതുമായിട്ട് വന്നാൽ ശരിയാവില്ല. ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾക്ക് കുറച്ച് കടുക്കും.
0: തീർച്ചയായിട്ടും, കാരണം അർജന്റീന സ്കോർ ചെയ്യുന്നുണ്ട്, ഗോൾ വരുന്നുണ്ട്, അത്
1: അത് മാത്രം പോരല്ലോ അല്ലേ.
0: അത് ആ സമയത്ത് ഇവർ ആദ്യം തൊട്ട് സ്കോർ ചെയ്ത് തുടങ്ങി.
1: ഹാരിക്കെയ്നൊക്കെ ഉണ്ട്, ടകടകെ എന്ന് പറഞ്ഞ 2 ഗോളൊക്കെ അടിച്ച് ബെലിഹാം, അതൊക്കെ പടപടയ പടക്കം പോലെ അടിച്ച് എന്ത് ചെയ്യും.
0: വാശിയേറെ 2 മത്സരങ്ങളാണ് നമ്മൾ ഇന്ന് നാളെ ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. എന്താണല്ലേ, അപ്പൊ നാളെ രാവിലെ നമുക്ക് ഇത് ഇതിന്റെ സെമി ഫൈനലിന്റെ ആ ഒരു വാർത്തകളും ഒക്കെ തന്നെയായിട്ട് നമുക്ക് വരാം. അപ്പൊ എന്തായാലും ഒരുവിധ പത്രവാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ മണിക്കൂറിലും ഇനി പറഞ്ഞ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിറ്റ് ബാക്ക് അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം 90.2 എഫ് എമ്മിൽ പത്രവാർത്തകൾ ലോകത്ത് നിന്ന് അക്ഷയും മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
2: എന്നാൽ എന്താണ് പെണ്ണേ അത്.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക് അപ്ഡേറ്റ് ആസ് യൂഷ്വൽ നമ്മൾ രാവിലെ കാണുന്ന ആ രീതിയിലുള്ള വലിയ ട്രാഫിക് ഒന്നും ഇല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദുള്ള എന്താ പറയുക, സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. നമ്മുടെ ദുബായ് മുഹൈസനയിൽ ഒക്കെ ആ ഒരു ഏരിയ കഴിയുമ്പോൾ കുശിശകളിലേക്ക് കയറുന്ന സമയത്ത് ആ ചെറിയ കഞ്ചഷൻ ഉണ്ട് ഷാർജ ഭാഗത്ത്, അത് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ഇനിയും അലിത്തേ ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ രാവിലത്തെ ആ യൂഷ്വൽ കഞ്ചഷൻ അത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ മംസാറിൽ നമ്മുടെ സെഞ്ചുറി മാളിൻ്റെ ആ കാഫോറൊക്കെയുള്ള അതിൻ്റെ ഫ്രണ്ട് ഒരു ആക്സിഡൻറ്റ്, നാല് വണ്ടി ഒരുമിച്ച് ആക്സിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കഞ്ചഷൻ ഉണ്ടാവാൻ സാധ്യത മാറി കാണും. വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ ചെറിയൊരു കഞ്ചഷൻ അവിടെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ദുബായ് റോഡ്സുകൾ അൽക്കൈൽ റോഡിലേക്ക് കയറുന്നിടത്ത് ഇച്ചിരി ഒരു കഞ്ചഷൻ, അത് സ്ലോ മൂവിംഗ് ആണ്. ബാക്കി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഷെയ്ഖ് സയ്യിദ് റോഡും എല്ലാം കംപ്ലീറ്റ്ലി, അലൈൻ റോഡും എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പ്രശ്നങ്ങൾ അതെടുത്ത് പറയാനൊന്നുമില്ല. എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് തരാം. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം ആൻഡ് ഓൾവേസ് ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം പറയുന്നു.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമ. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai. Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
2: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അന്നം പേടിക്കണ്ടടാ,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ജയിലിൽ ഇന്ന് സത്യപ്രതിജ്ഞ. ഫ്രാൻസോ സ്പെയിനോ ലോകകപ്പിൽ ഇന്ന് ആവേശ സെമി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിൽ UAE കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. UAE പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നടന്നതെന്ന് UAE. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണി. ബഹ്റൈനിലും പുലർച്ചെ ആക്രമണ ശ്രമമുണ്ടായി. 2 തവണയാണ് അപായ സൈറൺ മുഴങ്ങിയത്. ഹോർമുസിൽ വീണ്ടും US നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം US ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ ബന്ധം അടയ്ക്കുമെന്നും ഇറാന്റെ പ്രസ്താവന. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച US കിഷ് ജാം കെഷം ബുഷഹർ ബന്ദർബാസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. സ്ഥിതി വഷളായാൽ ബബൽ ബന്ധം കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാന്റെ സഖ്യകക്ഷിയായ അൻസറുല്ല റെസിസ്റ്റന്റ് മൂവ്മെന്റ്. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബബൽ ബന്ധം. യമനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക സൌദി അറേബ്യയെ പ്രേരിപ്പിക്കുകയാണെന്നും അത് തുടർന്നാൽ ബബൽ ബന്ധം കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഭീഷണി. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ മുസ്ലിം വേൾഡ് ലീഗ് ശക്തമായി അപലപിച്ചു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണെന്ന് സംഘടനയുടെ കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $85 മുകളിൽ. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ UAE പ്രസിഡന്റ് ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സുപ്രീംകോടതി ഇടപെട്ടതോടെ വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ടിക്കറ്റ് നിരക്കിലെ കൊള്ള തടയാനും 1.5 വർഷം മുൻപ് പ്രാബല്യത്തിൽ വന്ന നിയമം നടപ്പാക്കാമെന്ന് കേന്ദ്ര സർക്കാർ. ചട്ടങ്ങൾ രൂപീകരിച്ചെന്നും ഈ മാസം 20 മുതൽ August 13 വരെ നടക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുമെന്നും കേന്ദ്രം ഇന്നലെ സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. കാപ്പക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ ആർ സുഗതന്റെ പുനഃസത്യപ്രതിജ്ഞ ഇന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ. സംസ്ഥാനത്ത് ആദ്യമായാണ് ജയിലിൽ സത്യപ്രതിജ്ഞ. രാവിലെ ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനം. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയെന്നാണ് ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയതെന്ന് ബിജെപി. വിധി ബിജെപി സ്വാഗതം ചെയ്തു. ജയിലിലെ പ്രതിജ്ഞ ബിജെപിക്ക് നാണക്കേടെന്ന് CPMന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിൽ LDF സർക്കാരിന്റെ കാലത്ത് ചില ഭാഗങ്ങളിലെ വ്യക്തത. രക്ഷാപ്രവർത്തനത്തിലെ SIT റിപ്പോർട്ട് ഇപ്പോൾ മടക്കിയിരിക്കുകയാണ്. DGP തുടരന്വേഷണത്തിന് നിർദ്ദേശം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിമാരുടെ ഗവൺമെന്റ്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന DGP റിപ്പോർട്ട് DGP മടക്കി. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം ചോദിച്ചത്. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താൻ നിർദ്ദേശം. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗവൺമാൻമാർ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ അട്ടിമറിയിൽ ADGP അജിത് കുമാറിനെതിരെ SIT അന്വേഷണ റിപ്പോർട്ടിൽ DGP നിയമോപദേശം തേടിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. റിപ്പോർട്ടും അജിത് കുമാറിന് എതിരെന്നാണ് വിവരം. LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണം. അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ CBI. പൊതു താൽപര്യ ഹർജി നൽകുന്നത് പരിഗണനയിൽ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടു പോകേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉപനേതൃസ്ഥാനം സംബന്ധിച്ച തർക്കം തീർക്കാൻ ഇന്ന് CPI CPM ചർച്ച. കിഫ്ബി അഴിച്ചുപണിക്കായി സമിതിക്ക് രൂപം നൽകി സർക്കാർ. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ സുധാപിള്ള
വിദഗ്ധ സമിതിയായ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. ഈ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും. കിഫ്ബിയുടെ സാമ്പത്തിക സാങ്കേതിക ഘടനകളിൽ പരിശോധന നടക്കും. സംസ്ഥാന വികസനത്തിന് കുറ്റമറ്റ സംവിധാനമായി കിഫ്ബിയെ മാറ്റണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. നിയമന തട്ടിപ്പ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മേധാവി IG അജിത ബീഗം PSC ആസ്ഥാനത്തെത്തി ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തി. അന്വേഷണ രീതിയും ആവശ്യമായ രേഖകളെക്കുറിച്ചും IG സംസാരിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കാൻ PSC തീരുമാനിച്ചതിന് പിന്നാലെയാണ് IG എത്തിയത്. UDF സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ LDF ഇന്ന് ധവളപത്രം പുറത്തിറക്കും. സർക്കാർ പുറത്തിറക്കുന്ന രാഷ്ട്രീയ പ്രഖ്യാപന രേഖയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനാണ് AKG പഠന ഗവേഷണ കേന്ദ്രം ബദൽ ധവളപത്രം പുറത്തിറക്കുന്നതെന്നാണ് പാർട്ടി പറയുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും ഫുട്ബോൾ ആരാധകർക്ക് സമ്മാനിക്കുക. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമിൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിനും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷ വാർത്തയിലേക്ക്. തെക്കൻ ഇറാനിൽ വൻ സ്ഫോടനങ്ങൾ നടന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ എണ്ണ ടാങ്കർ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിൽ ആക്രമണം കടുപ്പിക്കുന്നു US. ഹോർമുസ് കടലിടുക്കിൽ UAE കപ്പലുകൾക്ക് നേരെ ഇറാന്റെ അതിശക്തമായ ആക്രമണം. ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളിയായ നാസ ആസ്ട്രോനോട്ട് ഡോക്ടർ അനിൽ മേനോന്റെ ബഹിരാകാശ യാത്ര ഇന്ന്. കസക്കിസ്ഥാനിലെ ബൈക്കനോർ കോസ്മോഡ്രോമിൽ നിന്നാണ് യാത്ര. എക്സ്പെഡീഷൻ 75 ഭാഗമായാണ് ഡോക്ടർ അനിൽ മേനോന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൌത്യം. അനിലിനൊപ്പം 2 റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളുണ്ട്. റഷ്യയുടെ സുയൂസ് MS-29 പേടകത്തിലാണ് സംഘം യാത്ര തിരിക. 8 മാസമാണ് ഇവർ ബഹിരാകാശ നിലയത്തിൽ കഴിയുക.

0: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8:08.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai-il ippozhathe taapanila 34 degree Celsius, antariksha eerpam 61%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rafael Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rafael Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു ചൊവ്വാഴ്ച, ജൂലൈ 14, മാസം പകുതിയാണ്. എന്റെ പൊന്നു എന്നെ പോകാം പോളെ. സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാ വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നതൊക്കെ വിശ്വസിക്കുന്നു. ഓണത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങി, പലയിടങ്ങളിലും ഓണത്തിന്റെ പല പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് തുടങ്ങി വരുന്നു. പല അസോസിയേഷൻസും ഒക്കെ പ്ലാൻ ചെയ്യുന്നു. കുറെ അസോസിയേഷൻസ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെന്യൂസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം എന്നെ 1-2 അസോസിയേഷൻസ് ഒക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ്, എപ്പോഴാ ഓഗസ്റ്റ് അല്ല സെപ്റ്റംബറിലെ സംഭവമാണ് ഈ ബുക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ പറയണേ. അപ്പം എന്താണേലും ഓണത്തിൻ്റെ പരിപാടികളൊക്കെ എല്ലായിടത്തും തുടങ്ങുന്നു, നല്ല കാര്യം. നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു നല്ല രീതിയിലൊന്ന് ഗെറ്റ് ടുഗദറൊക്കെ വന്നിട്ട് റംളാൻ കഴിഞ്ഞിട്ടും നമുക്ക് ഇഫ്താർ സമയത്തൊക്കെ എന്ന് പറഞ്ഞാലും അന്ന് കുറച്ചൊക്കെ സംഘർഷമൊക്കെ നടക്കുന്നതുകൊണ്ട് പലപ്പോഴും പല ഇതൊക്കെ ലഘൂകരിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് ഇനി വീണ്ടും ഒരു ഗ്യാതറിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അതൊക്കെ നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഈ ഫാസ്റ്റ് പേസിൽ നിങ്ങൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കലീസ് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുമായിരുന്നേ. നമ്മുടെ UAE ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യം, ഈ ഹൈ ബ്ലഡ് പ്രഷർ നമ്മുടെ കിഡ്നീനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പലപ്പോഴും നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ ഓടുന്നു, നമ്മൾ ഓഫീസിലേക്ക് വരുന്നു. എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് തന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഓഫീസിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഷൂട്ടിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നു, നമുക്ക് ജിമ്മിലേക്ക് പോകുന്നു, പിന്നെ രണ്ട് വീട്ടിൽ ചെല്ലുന്നു, പണിയിരുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഇത് തന്നെയാണ്. ഇതുപോലെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഓരോരുത്തരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ നമ്മളീ പലപ്പോഴും നമ്മൾ യാത്രയും സമയത്ത് നമുക്ക് പല പ്രഷറും നമുക്ക് വരുന്ന ഹൈപ്പോടെൻഷൻസ് കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് പോലും ഇല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ഫാർമസി ഉണ്ട്, ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്ന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് 29 ദിവസത്തിനാണ് അവർ 3-ഓ 4-ഓ അതോ 5-ഓ ചെക്കപ്പ് കൊടുക്കുന്നത്. ഞാൻ ബ്രാൻഡ് പേരൊന്നും പറയണില്ല, ഒരിക്കലും പ്രൊമോഷനായിട്ടല്ല പറയുന്നത് കേട്ടോ. ഞാൻ എന്താ പറയണേ, 29 ദിവസത്തിന് ഈ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും കുറഞ്ഞ റേറ്റിനാണോ ഇവരവിടെ കൊടുക്കണേ. എന്നാൽ പിന്നെ എല്ലാവർക്കും ചെക്ക് ചെയ്തൂടെ. സി, നമ്മളിതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല, സ്പെഷ്യലി ഹെൽത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ UAE നമ്മൾ ഈ സമയം തിരക്കിട്ടിട്ടുള്ള ഈ ഓട്ടോ ഉണ്ടല്ലോ, ഈ തിരക്കിട്ടിട്ടുള്ള ഓട്ടവും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കാതെ ഉള്ളതും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഈ ടെൻഷനും ഈ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ടെൻഷനിലേക്ക് കൊണ്ടുപോകുന്നതും, അത് നമ്മുടെ ഏറ്റവും കൂടുതൽ കിഡ്നി ഡാമേജിലേക്കുള്ള ഒരു കാരണവുമായി മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. UAE മാത്രമല്ല, വേൾഡ് വൈഡിലുള്ള ഒരു കണക്കിലാണ് ഇവർ കംപ്ലീറ്റ്ലി പറയുന്നത്. അതിൽ UAE ഡോക്ടേഴ്സും നമ്മുടെ ഇവിടുത്തെ റെസിഡൻസിനെയും കൂടിയാണ് ഇത് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ ഇത്രയും പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റെഗുലർ ഹെൽത്ത് ചെക്ക് നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെക്കപ്പ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഇല്ലെങ്കിലും എന്താണ്ട് ഈ ഒരു, എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് വേണ്ട, ഒരു മന്തി മേടിക്കുന്ന കാശ് മതി നമ്മുടെ ഈ ഹെൽത്ത് ചെക്കപ്പ് നോക്കാൻ. അപ്പോൾ ഈ ആ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ എന്താണേലും വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ പോയി ചെക്ക് ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ ഇതുപോലെയുള്ള വലിയ വലിയ വിഷയം എന്ന് നമ്മുടെ പണി ചെയ്യാതിരിക്കാനോ ഒക്കെ തന്നെ നമുക്ക് പ്രശ്നമാകും. ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഡോക്ടർ കൺസൾട്ടേഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡണ്ണാണ്. അപ്പം എല്ലാ വർഷത്തെയും നിങ്ങളുടെ റിപ്പോർട്ട് വെക്കുക, ഗ്രാജുവലായിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് എന്താണെന്ന് നോക്കുക. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല, പക്ഷേ ഇത് ഇങ്ങനൊരു ആർട്ടിക്കിൾ ഞാൻ കണ്ട സമയത്താണ് ഈ എനിക്കിത് പറയണമെന്ന് തോന്നിയത്. ആൻഡ് ഏകദേശം നമ്മൾ ലോകത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് 44% ലോകത്തിലെയാണ് പറയുന്നത്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ്, 44% അഡൾട്ട്സ് ഈ ഹൈപ്പർടെൻഷനിൽ അടങ്ങിയിരിക്കുന്നവരാണ്. അത് കാരണം അവരുടെ കിഡ്നിക്കൊക്കെ പല പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നവരാണ്. ഇത് 40+ ആണ് പറയുന്നത് കേട്ടോ. ഇത് 40 above ആയിട്ടുള്ളവർ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ആൻഡ് below 40 ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കണം. സി, പ്രവാസിയായോ ഇതെല്ലാം എന്നോട് പണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, സനോജേട്ടൻ കേൾക്കുന്നുണ്ടോ അറിയത്തില്ല. സനോജേട്ടൻ പറഞ്ഞു, ഈ പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ വയറു വിസ അടിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. പ്രവാസിയായി വയറ് വെക്കുമെന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. അങ്ങനൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്ന് പറ്റിയുള്ളു. പക്ഷെ നമ്മുടെ ഈ എന്താ പറയുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റൈൽ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതിലേക്കൊക്കെ നയിക്കുന്നത്. സോ അടിപൊളി മോർണിംഗ്, നല്ലൊരു അടിപൊളി ഹെൽത്തൊക്കെ നോക്കി നിങ്ങൾ നല്ലതായിട്ട് ചെക്കപ്പൊക്കെ ചെയ്ത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ എന്നാൽ ചെക്ക് ചെയ്തേക്കാം എന്നൊക്കെയുള്ള വിചാരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് ഓഫീസിലോട്ട് കയറിപ്പോൾ താഴെ ഒരു ക്ലിനിക്കാണില്ല, ചുമ്മാ പോയി ചെക്ക് ചെയ്യുന്നേ, എന്നിട്ട് നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കും. എന്തായാലും ഒരു അടിപൊളി പാട്ടൊക്കെ വരുന്നു. സിറ്റ്ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ ഉള്ളത് ആൻറ്റിൽ 11 o'clock. നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ചില്ല് ചെയ്ത് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം കേട്ടോ.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.

0: 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
2: ശ്രദ്ധിക്കാണ്ട
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടടാ,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാടെ.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
0: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയം കൂടെയാണ്.
2: എന്താ സംഭവം എന്ന് ഇല്ല, ഞാൻ ആ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാവിലെ ഇതുപോലെ ഒരു നല്ലൊരു പാട്ട് വെച്ചിട്ട് ഇവിടെ വന്നൊരു മെസ്സേജാണ് കേട്ടോ. പ്രേമം എന്നാൽ എന്താണ് പിന്നെ എന്നുള്ള പാട്ടായിരുന്നു അക്ഷയ് പ്ലേ ചെയ്തോണ്ടിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾക്ക് കേറിൻ്റെ ഞങ്ങൾ അതൊന്ന് വലിച്ചു. ആ സമയത്ത് ഇവിടെ വന്ന മെസ്സേജ്, എന്നിട്ട് നമ്മൾ സംസാരിച്ചത് ഈ ലോകത്ത് പ്രേമമൊക്കെ ഇല്ലാണ്ടാകുന്നു എന്നാണ്. പ്രേമം എന്ന പാട്ടിനെ കില്ല് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ ലോകത്ത് പ്രേമം ഇല്ലാന്ന് പറയുന്നു. അപ്പോഴും നിങ്ങൾ കേട്ടില്ലായിരുന്നു, അതിനാണ് പറയുന്നത്. മുഴുവൻ സമയം രാവിലെ നിങ്ങളെ കേൾക്കണം. എന്തായാലും എന്താ സംഭവത്തിൽ ഇന്നത്തെ വാർത്ത? നമ്മൾ വല്ലഭന് പുല്ലും ആയുധം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് വലിയൊരു അഭ്യാസിക്ക് ഒരു കുഞ്ഞു പുല്ലുണ്ടെങ്കിൽ അതും വരെ അദ്ദേഹം ആയുധമാക്കുമെന്ന്. നമ്മുടെ ഫീഫ ഇത്തവണ പുല്ലിന് ആയുധമാക്കുകയാണ്. അതെ, ഒരു കഷ്ണം പുല്ലിന് എത്രയാണെന്നറിയാം വില? 43,000 രൂപ. ലോകകപ്പിന്റെ ഫൈനൽ മൈതാനവും ഫീഫ മുറിച്ച് വിൽക്കുകയാണ്. എന്താണ് ബാക്കിയില്ല, മറ്റേ കഴുക്കോല് മുഴുവൻ ഊരി വിൽക്കുക എന്ന് പറയുന്ന പോലെ ആ രീതിയിലേക്ക് നമ്മുടെ ഫീഫ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ പോരാട്ടം നടക്കുന്ന ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ പുൽത്തകിടിയാണ് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ പുൽത്തകിടിയിൽ ചെറിയ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കഷ്ണത്തിന് $450, നമ്മൾ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ 43,000 രൂപയുടെ അടുത്ത് നിന്ന് അമ്പരപ്പിക്കുന്ന വില. അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് ഇഞ്ചാണോ അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണോ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു അമ്പരപ്പിക്കുന്ന വിലയ്ക്കാണ് ഇവരിത് വിൽക്കുന്നത്. ടിക്കറ്റ് കൊള്ളയ്ക്ക് പുറമെ മറ്റൊരു കൊള്ളയല്ലേ ഇത് നടക്കുന്നത് എന്ന് ആരോപണവും വന്നിട്ടുണ്ട്. US നടക്കുന്ന ടൂർണമെന്റിൽ അമിതമായിട്ടുള്ള ടിക്കറ്റ് നിരക്കുകളുടെ പേരിൽ തന്നെ ഇതിനകം ഫിഫ കടുത്ത ജനരോഷൻ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഇപ്പൊ ഫിഫയുടെ പുതിയ തന്ത്രം വന്നത്. പുൽത്തക്കിടിയുടെ ഓരോ കഷ്ണത്തിനും 17.5 × 17.5 × 17.5 അളവുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഫിഫ അവരുടെ ഡിജിറ്റൽ സ്റ്റോർ വ്യക്തമാക്കുന്നതെങ്കിലും ഇത് ഇഞ്ചിലാണോ സെന്റിമീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ എന്നൊന്നും വെബ്സൈറ്റിൽ എവിടെയും കൊടുത്തിട്ടില്ല. അതൊരു വിചിത്രമായ കാര്യമാണ്. ഫുട്ബോൾ ചരിത്രത്തിന്റെ വിലയേറിയ ഒരു ഭാഗം, ഇത്രയും ഫേമസ് ആയിട്ടുള്ള കളിക്കാരെ കളിച്ച ആ പുൽത്തകിടി ഞങ്ങൾ ഇതാ മുറിച്ച് മുറിച്ച് വെക്കുന്നു, ആർക്കൊക്കെ വേണോ അത് വാങ്ങിച്ചോളും. July 19 നടക്കുന്ന ഫൈനൽ മത്സരത്തിന് ശേഷമായിരിക്കും യഥാർത്ഥ പുൽത്തകിടിയുടെ ഓരോ കഷ്ണവും ഉയർന്ന നിലവാരമുള്ള ഒരു അക്രിലിക് കേസിനുള്ളിൽ സ്ഥിരമായിട്ട് സൂക്ഷിച്ച നിലയിലായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ആളുകളെ ആകർഷിക്കുന്നതിനായിട്ടും ഇതിന്റെ ആധികാരിക വ്യക്തമാക്കുന്ന ഫിലിം അടങ്ങിയ ഒരു USB കിപ്സയ്ക്കും ഇതിന്റെ കൂടെ ഉണ്ടാകും. ആകർഷകമായിട്ടുള്ള സ്പോർട്ട് UV ഡിസൈനുള്ള ആഡംബര ബോക്സിനുള്ളിലാണ് നമുക്ക് $43,000 $450 ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ പാശ്ചാത്യ വിപണികൾക്ക് പുറത്തുള്ള സാധാരണപ്പെട്ട ആരാധകർ വിചാരിക്കുന്ന പോട്ട് 43,000 രൂപയല്ലേ വാങ്ങാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമുള്ള വിലാസങ്ങളിലേക്ക് മാത്രമായിട്ട് ഫിഫ പരിമിതപ്പെടുത്തി എന്നാണ് പറയുന്നത്. കൂടാതെ ടൂർണമെന്റിലെ ഫൈനൽ വിസിലിന് ശേഷം മാത്രമേ ഓർഡറുകൾ അയച്ചു തുടങ്ങുകയുള്ളൂ എന്നും ഫിഫ വ്യക്തമാക്കിയിട്ടുണ്ട്. പുൽത്തകിടി വിൽക്കാനുള്ള ഈ ഫിഫയുടെ തീരുമാനം വലിയ വിവാദങ്ങൾക്കാണ്. കാരണം ന്യൂയോർക്ക് ജയൻസിന്റെയും ജെറ്റ്സിന്റെയും ഹോം ഗ്രൗണ്ടാണ് ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. സാധാരണ ഇവിടെ കൃത്രിമമായിട്ടുള്ള പുൽത്തകിടിയാണ്, പക്ഷെ ലോകകപ്പിന് വേണ്ടിയിട്ട് അവർ സ്വാഭാവികമായിട്ടുള്ള പുൽത്തകിടി ഉണ്ടാക്കി. പക്ഷെ ആ പുൽത്തകിടിയുടെ നിലവാരം വളരെ മോശമാണെന്നാണ് പറയുന്നത്. ഒന്ന് ഇവിടെ കാല് വെക്കുമ്പോൾ അടുത്തത് താഴും, അങ്ങനെ ഒരു നിരപ്പില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കി. ഇതാണോ മുറിച്ച് വെക്കാൻ
1: ഫൈനലിൽ പറഞ്ഞത്? കാര്യമല്ലോ, ലാസ്റ്റ് ഫൈനലിന്റെ സമയത്ത് അറ്റത്തൊരു കുഴി
2: ഉണ്ടായിരുന്നു.
1: ജഗതി കാറിന്റെ ബോണറ്റ് ഇട്ടൊരു
2: ശരിയാണ്. എന്തായാലും ചെറിയൊരു പുൽക്കഷ്ണത്തിന് പോലും ഈ 43,000 രൂപ ഈടാക്കുന്ന ഫിഫയുടെ നടപടി ലോകകപ്പിലെ അമിതമായിട്ടുള്ള ടിക്കറ്റ് നിരക്കുമായിട്ട് ഒത്തുപോകുന്നതാണ്. ഫിഫ ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറഞ്ഞ് ഫൈനൽ മത്സരത്തിന്റെ സാധാരണ ടിക്കറ്റിന് എത്രയാണെന്നറിയ വില? $32,970 ഏതാണ്ട് $31,00,000 വരെയാണ് ഈടാക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന പ്രീമിയം ഹോസ്പിറ്റാലിറ്റി പാക്കേജുകളുടെ വില എന്ന് പറഞ്ഞാൽ $32,500 ഏതാണ്ട് $31,00,000 $34,500 $32,00,000 അങ്ങനെ ഓരോരോ ഇതായിട്ടാണ് ഒരു ടിക്കറ്റിന്റെ വില. ഒരു ഫൈനൽ മാച്ച് കാണണമെങ്കിൽ നമുക്ക് ഇത്ര അങ്ങനെ കണ്ടാൽ എന്താണ് കളിക്കാർക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറയുമ്പോലെ നമുക്ക് കണ്ണഞ്ച. ചാമ്പ്യന്മാരെ കാത്തിരിക്കുന്നത് 6,238 crore എത്രയാണ്? 6,238 എത്ര പൂജ്യം ഉണ്ടാവും, നമുക്ക് തന്നെ ക്ഷീണാവും. എന്തായാലും ആ 6,238 crore അവകാശികൾ ആരായിരിക്കും? 10 ഉണ്ടാവും, 6,238 കൂടെ 10 ചേർന്നിട്ടുള്ള വലിയ സംഖ്യ. എന്നാ നമ്മൾ മറ്റു വേണമെങ്കിൽ നമുക്ക് പോയി വരായിരുന്നു ഒരു ടിക്കറ്റ് തന്നാൽ. എന്നാലും വലിയ ഇതുവരെ ഇല്ലാത്തൊരു തുകയാണെന്നാണ് പറയുന്നത്. ലോകകപ്പിന്റെ കിരീടം ഉയർത്തുന്ന ടീമിനെ കാത്തിരിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാന തുക. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയാണ്, 655 million US dollar, അതായത് 6,238 crore rupees. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റു ടീമുകൾക്കും വലിയ തുകയാണ് വരുന്നത്. ഇതെല്ലാം കൂടി കണക്കാക്കിയാൽ 7,400 crore rupees വരിക. ചാമ്പ്യന്മാർക്ക് മാത്രമായിട്ട് ഫിഫ 50 million, ഏതാണ്ട് 417 crore സമ്മാന തുകയായിട്ട് നൽകും. ടൂർണമെന്റ് തയ്യാറെടുപ്പുകൾക്കായിട്ട് നൽകുന്ന 1.5 million കൂടി ചേരുമ്പോൾ ജേതാക്കൾക്ക് ആകെ ലഭിക്കുക 51 million dollar ആയിരിക്കും. 2002 ഖത്തർ ലോകകപ്പിൽ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയ്ക്ക് ലഭിച്ചതിനേക്കാൾ 42 million dollar അധികമാണ് ഇത്തവണത്തെ ചാമ്പ്യന്മാരെ. അത് അർജന്റീനയ്ക്ക് തന്നെ വീണ്ടും ലഭിക്കുമോ, ഫ്രാൻസിനാണോ ലഭിക്കുന്നത്, അതോ കപ്പ് കമ്മിങ് ഹോം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലേക്കാണോ അത് പോകുന്നത്, അതോ ഇതൊന്നും അല്ല ചുവന്ന പട്ടാളമായിട്ടുള്ള സ്പെയിനാണോ കിട്ടാൻ പോകുന്നത്, യമീൻ ലമാ ഇത് ഉയർത്തുമോ എന്നതൊക്കെയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ഇന്ന് അതിനൊരു ഉത്തരം കിട്ടും, ഇന്നൊരു 11 മണിക്ക് തുടങ്ങും, ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഉത്തരം
1: കിട്ടും. ഞാൻ വിചാരിക്കുന്നു ഇത്രയും വില കൊടുത്ത ആളുകൾ സീറ്റ് മേടിക്കുമ്പോഴേ ഈ ഫിഫയ്ക്ക് വേണമെങ്കിൽ ഒരു ലക്കി ഡിപ്പ് വെച്ചുകൂടെ, ഒരു ഡ്രോ വെക്കുക, ഒരു നല്ലൊരു പ്രൈസ്, ഇത്രയും ടിക്കറ്റ് ഒരാൾക്ക് മതി
2: ശരിക്കും. അതൊക്കെ വേണ്ടതാണ് നമ്മുടെ നാട്ടില് കുഞ്ഞ് സർക്കസുകൾക്കോ അല്ലെങ്കിൽ കുഞ്ഞ് ഈ പരിപാടികൾക്കൊക്കെ ഉള്ള പോലെ ഇത് ലോകത്തിന്റെ കാർണിവൽ അല്ലേ, ഇവിടെ ഒരു വലിയ സമ്മാനം അത് കിട്ടുന്ന ആള് അതൊരു ഉത്സവമാക്കിയിട്ട് മാറ്റം കുറച്ചുകൂടെ കലാപരമായിട്ടൊക്കെ കൊണ്ടുപോകും. ഇതിങ്ങനെ ഫുട്ബോൾ വരിക കളിക്കാതിരിച്ച് പോവുക, ഭക്ഷണം കഴിക്കുക, ആ രീതിക്ക് വേണ്ടി ഇതൊരു കാർണിവൽ കൂടി ആക്കി മാറ്റണേ അടുത്തതില് വരുമായിരിക്കും
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും 6,000 crore rupees ഇനി നേടാൻ പോകുന്ന ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ടീമിനെ കാത്തിരിക്കുന്നത്.
2: അത് കളിച്ച ഒരു പുലത്തകിടിയുടെ ഒരു കഷ്ണം കിട്ടാൻ നിങ്ങൾ 43,000 rupees കൂടി ചെലവാക്കി കഴിഞ്ഞാൽ അതേ ഫിഫയുടെ മൈതാനം നമ്മുടെ വീട്ടിലിരിക്കുന്നത് വമ്പ് പറയാം. എന്നാലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല, അത് ആ രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടൊക്കെയാണ്, അത് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാണ് 43,000 rupees വരെ ഈടാക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലേ നമ്മൾ പോയ സ്ഥലങ്ങളിലെ മണ്ണ്, നമ്മൾ പോയ സ്ഥലങ്ങളിലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഫ്രിഡ്ജിന്റെ മേലെയൊക്കെ കാണുന്നില്ല ഇഷ്ടംപോലെ മാഗ്നറ്റുകളൊക്കെ നമ്മൾ കാണാം, നമുക്കതൊരു ഇഷ്ടമാണ് ആ സ്ഥലത്തോടുള്ള. അത് ചിലപ്പോൾ ആ ഒരു വിപണന തന്ത്രമായിരിക്കും ഫിഫ മുതലെടുത്ത്. ഫിഫ ഒരു വലിയൊരു ഒരു എന്താ പറയുക വലിയൊരു സംരംഭകരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുക, ടിക്കറ്റ് എങ്ങനെ നിങ്ങൾ കൂട്ടിയാലും വരുമെന്നറിയാം, പിന്നെ അവിടുത്തെ താമസ സൗകര്യം എത്ര കൂട്ടിയാലും ഫുട്ബോൾ പ്രാന്തന്മാരുള്ളിടത്തോളം കാലം ഇതൊക്കെ വലിയ ആഘോഷമാകും. അതിനെല്ലാം പുറമേ കളിച്ച് മൈതാനം മുറിച്ച് വെക്കുന്നത് ആരെങ്കിലും
1: ചിന്തിച്ചിട്ടുണ്ടോ?
2: നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും മറ്റാണെങ്കിൽ സാധ്യതയുണ്ട്.
1: തൊട്ടാവാടി ഓണം അമ്മ വാടാമില്ല. എന്താണേലും ആ ഫിഫ ലോകകപ്പിൽ കാത്തിരിക്കുന്ന ആ സമ്മാന തുകയും അതുപോലെ തന്നെ ആ പുൽത്തകിടിയുടെ വിലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ ചർച്ച ചെയ്തിരുന്നത്.
0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് അത്യാവശ്യം നമുക്ക് ട്രാഫിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞായിട്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ കാണുന്നത്. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, എല്ലാ റോഡിലും ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ട്രാഫിക് ഇല്ലായിരുന്നു, എന്നാൽ അതിലേക്കാട്ടിൽ ഒരുപാട് ട്രാഫിക് കുറഞ്ഞായിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും അന്വേഷിച്ച സിറ്റുവേഷൻ ഒക്കെ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: എന്റെ വണ്ടിയുടെ
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെ എമ്മിന്റെ എസിയാ. ജെ എം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: രക്ഷാപ്രവർത്തനത്തിലെ SIT റിപ്പോർട്ട് മടക്കി DGP. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിമാരുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന DGP. റിപ്പോർട്ട് DGP മടക്കി വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താൻ നിർദ്ദേശം. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ അട്ടിമറിയിൽ ADGP അജിത് കുമാറിനെതിരായ SIT അന്വേഷണ റിപ്പോർട്ടിൽ DGP നിയമോപദേശം തേടിയിരുന്നു. MR അജിത് കുമാറാണ് കേസ് അട്ടിമറിച്ചതെന്നാണ് SIT അന്വേഷണ റിപ്പോർട്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്ത് വന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ UAE കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാർ. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയെന്ന UAE. ബഹ്റൈനിലും ആക്രമണ ശ്രമം. പുലർച്ചെ 2 തവണയാണ് അപായ സൈറൺ മുഴങ്ങിയത്. ഹോർമുസിൽ വീണ്ടും US നാവിക ഉപരോധം. ഹോർമുസിന്റെ നിയന്ത്രണം US ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ US അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽമന്ദ് അടയ്ക്കുമെന്നും ഇറാൻ. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഇറാനിൽ ആക്രമണം ഘടിപ്പിച്ച് അമേരിക്ക. കിഷ്, ജാം, കെഷം, ബുഷെഹർ, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ സ്ഫോടനം. സ്ഥിതി വഷളായാൽ ബബൽമന്ദ് കടലെടുക്കടച്ചിടുമെന്ന് ഇറാന്റെ സഖ്യകക്ഷിയായ അൻസറുള്ള റെസിസ്റ്റന്റ് മൂവ്മെന്റും പ്രഖ്യാപിച്ചു. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന കടലെടുക്കാണിത്. യമനിലേക്ക് ആക്രമണം നടത്താൻ US സൌദി അറേബ്യയെ പ്രേരിപ്പിക്കുകയാണെന്നും ഇത് തുടർന്നാൽ ബബൽമന്ദ് കടലെടുക്കടയ്ക്കുമെന്നാണ് ഭീഷണി. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ മുസ്ലിം വേൾഡിലേക്ക് ശക്തമായി അപലപിച്ചു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില $85 മുകളിൽ എത്തി. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. UAE പ്രസിഡന്റ്, ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക സുരക്ഷ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കപ്പക്കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ R സുഗതന്റെ പുനഃപ്രതിജ്ഞ അല്പസമയത്തിനകം വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കേരളത്തിൽ ഇതാദ്യമായാണ് ജയിലിനുള്ളിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും മാത്രമാണ് പ്രവേശനം. LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കിഫ്ബി അഴിച്ചുപണിക്കായി സമിതിക്ക് രൂപം നൽകി സർക്കാർ. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ സുധാപിള്ളി വിദഗ്ധ സമിതിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. UDF സർക്കാരിന്റെ ധവള പത്രത്തിനെതിരെ LDF ഇന്ന് ധവള പത്രം പുറത്തിറക്കും. സർക്കാർ പുറത്തിറക്കിയ രാഷ്ട്രീയ പ്രഖ്യാപന രേഖയുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാനാണ് AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ ബദൽ ധവളപത്രമെന്ന് ഇടതുമുന്നണി പറയുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമിയാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി. കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും ഫുട്ബോൾ ആരാധകർക്ക് സമ്മാനിക്കുക. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിനും കിരീട പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്ന് സെമി പോരാട്ടത്തിന് കളത്തിലിറങ്ങുകയാണ്. രാത്രി 11 മണിക്കാണ് മത്സരം. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ജൂലൈ 14 സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയി കഴിഞ്ഞ രാവിലെ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഒരു പുതിയൊരു വോൾവോയെ പറ്റിയിട്ട്, വോൾവോ ബസ്സിനെ പറ്റിയിട്ട്. സോ അപ്പോൾ ഇത് നിങ്ങൾ എന്നോട് പലരും ആ സമയത്ത് ചോദിച്ചിട്ട്, അക്ഷയ് ഇത് രാജ്യത്താണ് ഈ വന്നേക്കുന്നത്, അതായത് ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പുതിയ ആയിട്ട് ഇറക്കാൻ പോകുന്ന ഈ വോൾവോ ബസ്സിന് അതിനകത്ത് ഒരു ചെറിയ ഒരു കിച്ചൺ ഉണ്ടാവും, അതിനകത്ത് ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവും, ഒപ്പം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം സ്റ്റാർട്ടാകില്ല എന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചത് ഇത് ഏത് രാജ്യത്താണ് ഈ ബസ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് വേറെ എങ്ങുമല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ വോൾവോയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായതിനു ശേഷം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്ന ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു സബ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ വാഹനം അവർ വെളിയിൽ വിടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 15 മീറ്റർ നീളവും ഏകദേശം 2.6 മീറ്റർ വീതിയുമുള്ള ഒരു ബസ്സാണ്. അതായത് നമുക്ക് യൂഷ്വലി നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നത് പറയുന്നത് നമുക്കൊരു മിനിമം ഒരു 12 hours ജേണിയാണ് ഫ്രം കോട്ടയം, ചെങ്ങന്നൂർ, ഞങ്ങളുടെ ആ സ്ഥലങ്ങളിൽ നിന്ന് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ, എനിക്ക് ഭയങ്കര ബസ് യാത്ര ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ വോൾവോ, കല്ലട വോൾവോ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാത്രിക്ക് നല്ല രസമാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ ആദ്യം ഈ നോർമൽ ബസ്സൊക്കെയാണ് ഈ വോൾവോയ്ക്ക് ഉണ്ടായിരുന്നത്, സാധാ ബസ്. പിന്നാണ് ഈ 3-axle ബസ്സുകൾ ഒക്കെ തന്നെ വോൾവോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ തന്നെ ഭയങ്കര രസമാണ്, ഇതിനകത്ത് ഒരു കുലുക്കോ അറിയില്ല, ഭയങ്കര കംഫോർട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു ബസ് കാര്യങ്ങളൊക്കെയാണ് അന്ന് വോൾവോ ഇറക്കിയത്. എന്നാൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ ഒരു ന്യൂജൻ വേർഷൻസ് ആയിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 51 യാത്രക്കാർക്ക് ഈ ബസ്സിൽ ഒരേ സമയം പോകാനും നിൽക്കാനും വേണമെങ്കിൽ കിടക്കുവാനും, മറ്റേത് അങ്ങനെയല്ലല്ലോ, നമുക്കിത് ഒരു സ്ലീപ്പർ കോച്ച് പോലെയാണ് നമുക്ക് വരുന്നത്. ഇതെന്ന ഇതിനകത്ത് ലക്ഷറി രീതിയിലുള്ള പല കാര്യങ്ങളും, പാർട്ടീഷൻസും, അതുപോലെ തന്നെ നമുക്ക് നല്ല ബാത്റൂം ഫെസിലിറ്റിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഗംഭീര വണ്ടിയാണ് ഈ വോൾവോ ഇപ്പോൾ പുറത്തിറക്കിയേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫിഫയിലെ കളിക്കാരൊക്കെ വരുന്ന ഒരു ബസ് കണ്ടിട്ടില്ലേ, യൂഷ്വലി ഇച്ചിരി ജയന്റ് ബസ്സസ് ആണ്. അത്തരത്തിൽ രീതിയിലുള്ള ഒരു ബസ്സാണ് ഇതിൻ്റെ ഇമേജും കാര്യങ്ങളും കണ്ടിട്ട്. ആൻഡ് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ബാത്റൂമിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു അതിൻ്റെ മോഡൽ തന്നെ ഇച്ചിരി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല രീതിയിലുള്ള ബസ്സൊക്കെ ഇത് എന്നേ വരേണ്ടതായിരുന്നു. കാരണം ഇന്ത്യ പോലെ ഇത്രയും വാസ്റ്റായിട്ട് കിടക്കുന്ന രാജ്യത്ത് നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് നമ്മൾ എത്രയോ യാത്രകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള യാത്രകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ബസ്സുകൾ വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. കാരണം 27 പ്രീമിയം ലോവർ ഡെക്ക് സീറ്റുകളൊക്കെ ആയിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇന്ത്യയിലെ തന്നെ യാത്രാ മേഖലയിൽ, അല്ലെങ്കിൽ ബസ് യാത്ര മേഖലയിൽ തന്നെ എല്ലാം നല്ലൊരു അപ്ഡേഷൻ ആയിരിക്കും ഒരു പക്ഷേ ഈ വോൾവോ ബസ് കൊണ്ട് വരുന്നത്. ഇതിനകത്ത് പിന്നെ രാത്രിയിൽ ഈ നമ്മുടെ ഈ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മൂഡ് സെറ്റിങ്സിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള അതുപോലത്തെ ലൈറ്റുകളും ചാർജിങ് പോർട്ടുകളും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒക്കെ അടങ്ങിയേക്കുന്ന ഒരു എനിക്കൊന്ന് ഒരു മികച്ച പ്രൈവസി കംഫർട്ട് ട്രാവൽ എക്സ്പീരിയൻസ് തരാൻ പോകുന്ന ഒരു ദീർഘദൂര യാത്രകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ബസ് തന്നെയായിരിക്കും ഇപ്പോൾ ഇവർ ഈ നേരത്തെ ഇറക്കിയേക്കുന്ന ഈ വോൾവോയുടെ ബസ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇത് സൂൺ ഓടി തുടങ്ങിയിട്ടില്ല, ഇത് അവരുടെ എക്സ്പോയിലാണ് അവരത് പ്രദർശിപ്പിച്ചെടുത്തത്. എന്താണെങ്കിലും സംതിങ് ന്യൂ ഇസ് കമ്മിങ് ടു അവർ റൂട്ട് എന്നുള്ളൊരു നല്ലൊരു തിങ് എപ്പോഴും നമ്മളൊക്കെ പ്രവാസികളാകുമ്പോഴേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദുബായിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണോ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ, പക്ഷെ നമുക്കത് അവിടെ കിട്ടണില്ല. നമുക്കിവിടെ എന്തൊക്കെയാണോ ഇതാണ് മലയാളികൾക്ക് വേണ്ടത് എല്ലാം, ക്ലീൻ ആണെങ്കിലും സേഫ്റ്റിയുടെ കാര്യമാണെങ്കിലും ഫെസിലിറ്റിയുടെ കാര്യത്തിനാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിനാണെങ്കിലും, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ആസ്വദിക്കേണ്ട സമയം എന്നേ മുന്നേ ആസ്വദിച്ച് തുടങ്ങേണ്ടതായിരുന്നു. നമ്മുടെ അപ്പനപ്പൻമാരുടെ കാലത്തോട്ടെങ്കിലും നമുക്കിത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റി, കാരണം നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, റിസോഴ്സ് ഉണ്ട്, ഒരു സ്ഥലമായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. എനിവേസ് അന്ന് നമ്മുടെ നാട് ട്രഡീഷണലായിട്ട് കൊണ്ടുപോകാണോ എന്ന അതുമല്ല, ഒരു ഇന്നും അതുമല്ല ഇതും അല്ലാത്തൊരു സ്റ്റേറ്റിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പോകുക. രണ്ടും വേണം, ട്രഡീഷണൽ നമ്മൾ പ്രിസർവ് ചെയ്യുകയും വേണം, നമ്മുടെ ടെക്നോളജി നമ്മൾ കൊണ്ടുവരികയും വേണം. നമ്മൾ എത്രയോ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ തനതായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും, സ്കോട്ട്ലൻഡിലെ പല മേഖലകളും ഇപ്പോഴും ആ പഴയ സ്കോട്ടിഷ് രീതി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ അവിടെ എല്ലാ രീതിയിലുള്ള പുതിയ ആധുനിക ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്കുണ്ട് താനും. എന്താണേലും നമ്മുടെ അടിപൊളി നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ വോൾവോ ഇത്തരത്തിലുള്ള ഒരു ബസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ നിരകളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. ആക്ച്വലി ഇറ്റ്സ് പ്രിറ്റി ഗുഡ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും
2: Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച്

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ആക്ച്വലി ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ മാറി മാറി വരികയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് ട്രാഫിക് കൂടുന്നു, രാവിലെ ട്രാഫിക് കുറയുന്നു. ഈ ഷാർജ നമ്മുടെ ഭാഗങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മലിയ സ്ട്രീറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. ഏകദേശം ഞാൻ നോക്കിയാൽ

0: അർജ ഒന്ന് കഴിഞ്ഞ് ദുബായിലേക്ക് കയറണം. എന്നാൽ മാത്രമേ ആ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണും. നമ്മളെ മറ്റേ വേസ്റ്റ് ഡംപിങ് അടക്കം ഉണ്ടല്ലോ ഷാർജയിൽ, അതൊന്ന് കഴിഞ്ഞ് ദുബായിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള കിട്ടും. ഷാർജ സ്റ്റിൽ കഞ്ചഷൻ തന്നെയാണ്, അലീത്തിയ ടോൾ റോഡിലും അത്യാവശ്യം കഞ്ചഷനൊക്കെ തന്നെ രാവിലെ കാണിക്കുന്നുണ്ട് കേട്ടോ. ദുബായ് റോഡ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 വാട്സാപ്പിലേക്ക് അയക്കാം.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
2: You are listening to Sand Dunes with Akshay and Vidya.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അയർലൻഡിൽ വെച്ച് നടന്നേക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം, അദ്ദേഹമൊക്കെ ഇപ്പോൾ ഒരു അയർലൻഡ് ടൂറിലാണല്ലോ പല പ്രോഗ്രാം. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് കഥകൾ പറയായിരുന്നു. അദ്ദേഹത്തിന് ഒരാൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത കഥയുമായി. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നു, ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റിലെ ഒരാളാണ്, ആരാണെന്ന് പറഞ്ഞു 100 യൂറോ അല്ലല്ലോ, എന്താ 100 യൂറോ ഞാൻ ഇപ്പോൾ തരാമെന്നാണെന്ന് പറഞ്ഞു. എന്തായാലും അതൊന്നും നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ.
1: കഴിഞ്ഞ റൂമിൽ പോയപ്പോ ഞാൻ പറഞ്ഞ അവന് കനേഡിയൻ പാസ്പോർട്ടാ, ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ അവൻ ജിറ്റേ ദിവസം പോകുമ്പോ എനിക്ക് ഔദാര്യം പോലെ ആ കാർഡ് ഞാൻ കൊണ്ടുവന്നില്ല, എല്ലാം കാണിക്കാൻ ഒരു കാർഡ് എന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോ നോക്കി ചെലവാക്കണം പറഞ്ഞു. അങ്ങനെ ആ കാർഡ് കൊണ്ട് എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുമ്പോഴും ഇവൻ എന്നെ വിളിച്ചിട്ട് പറയും എന്തിനാണ് 25 രൂപയുടെ കരുതി കഴിച്ചത്, ഇത് കഴിക്കേണ്ട കാര്യം എന്താണ് അവിടെ ജീവിച്ചൂടെ. അതിനിടയിൽ ഈ ഹോംലെസ് ആയിട്ട് അവർക്ക് ഈ അയർലൻഡിലെ സർക്കാർ വീട് വെച്ചു കൊടുക്കും അല്ലേ, വീടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നാണ്. പറയാ ഒരേ മുട്ടോ അല്ലേ കുഞ്ഞി, ഓക്കെ ഓക്കെ ഇവിടെ സംശയമേ ആരും അതിക്ഷേപിച്ചില്ല നിന്റെ, എന്നാലും ഇവിടെ നിന്നല്ലേ അവന്റെ കട ഞാൻ തീർത്തോണ്ടിരിക്കുകയാണ്.
0: ആക്ച്വലി ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ നമുക്ക് പലപ്പോഴും സർപ്രൈസ് ഒക്കെ തരുന്ന വിഭാഗത്തിലുണ്ട്. നമ്മൾ പണ്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചിലപ്പോൾ ചിലവർക്കൊക്കെ നമ്മളോട് വന്ന് ഏതെങ്കിലും സദസ്സിലൊക്കെ നമ്മളോട് വന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് നമ്മളത് കണ്ടറിഞ്ഞിട്ടുണ്ടല്ലോ. അവർ നമ്മളെ അറിയുമോ, ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം എനിക്കറിയാവുന്ന ഒരാൾ, എനിക്കറിയാം അദ്ദേഹത്തെ, എനിക്കറിയില്ല അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കര ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു എന്താ പറയുക ചിരി ഉണർത്തുന്ന എന്ന രണ്ട് സംഭവങ്ങളൊക്കെയാണിത്. പക്ഷേ ഇതിന് മുന്നേ പറഞ്ഞല്ലോ ആ കാനേഡിയൻ പാസ്പോർട്ട് ഉള്ള ഒരാൾ ഇദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് പോയിട്ടുള്ള കാര്യം, ഈ കാർഡ് നീ വെച്ചോ, നീ ഇത് ആവശ്യത്തിന് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടോ ഇപ്പോൾ ഇത് മേടിച്ചതെന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പം ഇതുപോലൊരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേർക്കറിയും ഞാൻ ആക്ച്വലി യു എയിൽ നിന്നെല്ലാം എക്സിറ്റ് അടിച്ച് ഞാൻ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിലേക്ക് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കാനഡയിലേക്ക് പോകുമ്പോൾ നമുക്ക് യു എയിലെ നിയമം അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ 60 ഡേയ്സ് മുന്നേ നമ്മുടെ എല്ലാ ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കിൽ നിന്ന് NOC കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഞാനെല്ലാം ഒരു 2 മാസം മുന്നേ, അതായത് ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാം നിർത്തി ഞാൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡൊക്കെ സബ്മിറ്റ് ചെയ്തു, ബാങ്കിൽ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്തു, നമ്മുടെ നോർമൽ ഡെബിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്തു, എല്ലാം, അതായത് കംപ്ലീറ്റ്ലി എനിക്ക് എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, എനിക്ക് NOC വേണം. അപ്പോൾ ഞാനിതെല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ഇനി പോകാനായിട്ടൊരു 100 ദിവസം ഉണ്ട് ഇവിടുന്ന് യു എയിൽ നിന്ന് പോകാനായിട്ട്, നാട്ടിൽ ചെന്നിട്ടാണ് ഞാൻ പോണേ, അപ്പോഴത്തേക്ക് എനിക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് അത് സന്തോഷം എന്നാണ്, അദ്ദേഹത്തെ റേഡിയോ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത് രജനീകാന്ത് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ക്രെഡിറ്റ് കാർഡ് ഞാൻ മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അണ്ണാ എനിക്ക് കാർഡ് എന്തെങ്കിലും എക്സ്ട്രാ ഇരിപ്പുണ്ടോ, അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞു അണ്ണാ എൻ്റെ ഇരിപ്പുണ്ട് എത്ര എണ്ണം വേണം നീ എടുത്തോ യൂസ് ചെയ്തോ ഒരു ഇഷ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ എല്ലായിട്ട് തന്ന് ഈ തന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ വൈകിട്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ പാർക്കിങ്ങിൻ്റെ ചാർജ് ചെയ്യുന്നതായിരിക്കും, ഞാൻ ഓരോ വട്ടം ചാർജ് ചെയ്യുമ്പോൾ അവിടെ ടിങ് അടിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് ഒരു ഷവർമ അടിക്കുന്നതായിരിക്കും അവിടെ ടിങ് അടിക്കും. നമ്മൾ വൈകിട്ട് അതേച്ച് കൂട്ടുകാരോടെ ഒരു 12 മണിക്കോ 1 മണിക്കോ നമ്മൾ ചായ കുടിക്കുമ്പോൾ അവിടെ ടിങ് അടിക്കും. അപ്പോൾ ഞാനപ്പോൾ രാത്രി 1 മണിക്കൊക്കെ വെളിയിൽ പോകുമ്പോൾ പറയും അതേ ഞാനാണ് ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് സൈലൻറ്റിലാക്കിയേക്കാൻ പറഞ്ഞ ഫോണൊക്കെ. പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറയുകയാണ് ഈ പിന്നെ കഥ അടിച്ചിറക്കുന്ന വേറെ രീതിയിലാണ്, ഇവന് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ഇവൻ ഓരോ കടയിൽ കാണുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്ന വേറെ, അതായത് ഇവിടെ ബോണ്ട കാണുമ്പോൾ ഇവൻ അവിടെ ഹായ് ബോണ്ടാ, അപ്പുറത്ത് സമൂസൻ ഹായ് സമൂസ എന്ന് പറഞ്ഞ് ആ കരാമേലുള്ള എല്ലാ കടകളും ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് പോവാണ് ഇവൻ്റെ പണിയെന്ന് പറഞ്ഞ് ഇപ്പോഴും അത് വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ഒരുപാട് കൊളീഗ്സ് ഉണ്ട്. കഴിവതും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ഏത് അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഏതൊരു ആവശ്യത്തിലും മേടിക്കാതിരിക്കുക, ഇത് സത്യം പറയാൻ തമാശയാണ്. അപ്പം ഞാൻ ഈ ഡാനും അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഉണ്ടായെന്ന് ഞാൻ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കും അങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പോൾ എന്താണേലും രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ, പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ അവർ കാണുന്നുണ്ട് എന്നുള്ളൊരു വിചാരം കൂടെ വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ആരുടെങ്കിലുമൊക്കെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും രസം രസകരമായിട്ടുള്ള സംഭവങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് പറഞ്ഞതോ ഇതുപോലുള്ളതോ എന്താണേലും അന്ന് അടിച്ചിറക്കിയത് ഇന്നും ആരും മറന്നിട്ടില്ല. ഞാൻ കാനഡയിൽ പോയപ്പോഴും ആ കോമഡി ഇവിടെ കിടന്ന് കറങ്ങി കറങ്ങി ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ പലരും എന്നെ ഇന്നും കാണുമ്പം ഇപ്പോഴും കര ഇപ്പോഴും ആ രജനികാന്ത് എന്നെ കാണുമ്പോൾ ചോദിക്കടാ ഇപ്പോഴും നീ കരാമേ കൂടെ തന്നെ എല്ലാം കഴിച്ച് കഴിച്ച് പോണ തന്നെ എന്നുള്ളൊരു ഡയലോഗ് അടി ഇപ്പോഴും പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ട്. ബട്ട് എന്താണ് ഇതൊക്കെ ചില നമ്മൾ പറയത്തെ ചില തമാശകൾ കളിയാക്കൽ ഒക്കെ ഞാൻ ഭയങ്കര രസമായിട്ട് എടുക്കുന്നതാണ് എന്നെ കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ ഞാനും കളിയാക്കും അത് എന്നെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അപ്പം എന്താണേലും ഒരു പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Alla, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് വെച്ച് പെട്ടെന്ന്?
1: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
1: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

evergreen partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amone,
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോയടാ, പോയി. വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. അങ്ങനെ നിത്യ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിത്യയുടെ മൈക്കിൻ നമ്പർ എത്രയാണ്? നാല്. ഓരോ കുട്ടിക്ക് ഒരു മൈക്കാണ്.
1: ഒരു ദിവസം രണ്ട്, ഒരു ദിവസം മൂന്ന്. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ? ഏതോ ഒന്നാണ്, ഏതോ കറങ്ങി വരുമ്പോ എനിക്കത് കിട്ടും.
0: ഓൾറൈറ്റ്. എന്താണേലും നിത്യ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിത്യയുടെ അടുത്ത് ഓരോ ദിവസം ഓരോ കാര്യങ്ങള്, ഈ ഇന്നലത്തെ മാങ്ങയുടെ വിഷയം, നിത്യയുടെ മാങ്ങ ഭയങ്കര വൈറലായിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ. നമുക്ക് പറയാനൊന്നുമില്ലെങ്കിലും ജപ്പാനിലെ മാങ്ങ ഇങ്ങ് ഇന്ത്യയിൽ, സത്യത്തിൽ ആ ഒരു വിശേഷം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സായിപ്പോയി. കുറച്ചല്ലേ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ബട്ട് ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ മാങ്ങയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പലരും എന്നോട് പറഞ്ഞു, നിത്യ അത് ഇവിടെ കിട്ടും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സംഭവം എന്നുള്ളത്. ഷാർജയിലായിരുന്നില്ലേ നമ്മൾ? ഖലീജ് ടൈംസിൽ വന്ന ഒരു വാർത്ത അനുസരിച്ചാണല്ലോ 600 ദിർഹംസ് ആണ് ഒരു മാങ്ങിക്കുന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു.
0: യെസ്.
1: അപ്പൊ ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞിരിക്കണം.
0: ഞാൻ ആക്ച്വലി ഇന്ന് നിത്യക്കാണ് ഒരു സംഭവം പറഞ്ഞു തരാനായിട്ട് വരുന്നത്. അതായത് ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ നോർവേയുടെ കളിയൊക്കെ കഴിഞ്ഞ് ഹാലൻഡ് അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ കയ്യില് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു സൊവനീർ ഉണ്ടായിരുന്നു. ആ ഒരു സൊവനീർ ഇതാ, ഇതാണ് ആ ഒരു പടം കണ്ടോ, ആ കയ്യിലിരിക്കുന്ന സംഭവം എന്താന്ന് മനസ്സിലായി? ഒരു റെക്കൂൺ ആണ്, ഒരു റെക്കൂൺ ആണ്. അമേരിക്കയിൽ നിന്ന് അവര് എനിക്കൊന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ റെക്കൂണിന്റെ കയ്യിലിരിക്കുന്ന അതും അദ്ദേഹത്തിന്റെ ബാഗും, ഇത് രണ്ടും ഭയങ്കര സെൻസേഷൻ ആയിട്ടുണ്ട്. ഈ റെക്കൂണിന്റെ ഈ സംഭവം എന്താന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് ആളുകള് എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായി പൊക്കോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഈ ഇതിന് നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ പറയുന്നത് വിസ്കി റെക്കൂൺ എന്നാണ് പറയുന്നത്. ഇതൊരു സൊവനീർ ആണ്. ആക്ച്വലി ഈ റെക്കൂണ് സ്റ്റഫ് ചെയ്തേക്കുന്ന റിയൽ റെക്കൂൺ ആണ്. റിയൽ റെക്കോൺ ആണ്, റിയൽ റെക്കോണെ ആണ് അവർ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടല്ലേ, ആ സെയിം പോലത്തെ സംഭവമാണ്. റെക്കോണെ സ്റ്റഫ് ചെയ്ത് ഒരു വിസ്കി ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ എന്താണ് കണക്ഷൻ, ഈ വിസ്കി ബോട്ടിൽ ആൻഡ് റെക്കോൺ? ഇത് എനിക്കൊന്നൊരു രണ്ടു വർഷം മുന്നേ, രണ്ടു വർഷം മുന്നെയാണോ അതോ കുറച്ച് നാൾ മുന്നെയാണോ, എനിവേസ് ഒരു സംഭവം അമേരിക്ക നടന്നായിരുന്നു. അവിടുത്തെ ഒരു ലിക്കർ ഷോപ്പ് ഈ റെക്കോൺ തല്ലിപ്പൊട്ടിച്ചു, തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറി അവിടുത്തെ ലിക്കർ കുടിച്ചു.
1: അയ്യോ,
0: ലിക്കർ കുടിച്ച് ഈ റെക്കൂൺ തട്ടിപ്പോയി. തട്ടിപ്പോയി ബാത്റൂമിലാണ് മരിച്ചതായിട്ട് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗൂഗിൾ ഇതിനെ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട്. അതിനെ തുടർന്നാണ് അന്ന് തൊട്ട് ഈ റെക്കൂൺ വിസ്കി, അല്ലെ വിസ്കി റെക്കൂൺ എന്ന് പറയുന്ന ഈ സംഭവം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ വിസ്കി റെക്കൂൺ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ട്രെൻഡിങ് ആയി, മാർക്കറ്റിംഗ് ആയി. ഇപ്പൊ വലിയ നമ്മുടെ എന്താ പറയുന്ന വാൾ പെയിന്റിങ്സ് പോലും റെക്കൂൺ വിത്ത് വിസ്കി ആൻഡ് ഹാറ്റ് ഒക്കെ വെച്ച് ഒരു ക്ലാസ് രീതിയിലൊക്കെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്.
1: ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ.
0: ഈ ഒരു കഥയുണ്ട്. അതിന്റെ സോവനീർ ആണ് ആക്ച്വലി ഹാലൻഡ് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന, കയ്യിലിരിക്കുന്ന ആ എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് ആ പിക്ചർ ഇപ്പൊ ലോകം മുഴുവൻ
1: ട്രെൻഡായിക്കോട്ടെ.
0: ഭയങ്കര വിഷയമാണ്. ഞാൻ കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ നമ്മൾ കഥ ഉറക്കുമ്പോഴത്തേക്കും മുറ്റത്തൊന്ന് അറച്ച് കാണും ഇവന്മാര്. ഭയങ്കര വിഷയമാണ് ഈ റെക്കൂൺസ് എന്ന് പറയുന്നത്.
1: കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് ആണല്ലോ.
0: റെക്കൂണും ഉണ്ട്, വേറെ ഉണ്ടല്ലോ. എന്റെ പേര്, അയ്യോ എന്റെ പേര്,
1: റെക്കോണുകളാണോ? ഭയങ്കര ഒരു വേറൊരു തരത്തില് ശബ്ദം ഉണ്ടാക്കുന്നത്.
0: റെക്കോൺ ആക്ച്വലി ഒരു എന്താ
1: പറയാ,
0: വേണമെങ്കിൽ തന്നെ പറയാം. അത് നമുക്ക് വേസ്റ്റ് തിന്നാനോ ഒക്കെ തന്നെയാണ് നമ്മുടെ വരുന്നത്. എന്നിട്ട് അവിടെ ഫുള്ള് അങ്ങ് അലങ്കോലമാക്കി ഇട്ടിട്ട് പോകും. അപ്പൊ അതാണ് ഈ റെക്കോൺസിന്റെ ഒരു വിഷയം. നമുക്ക് ഈ കുട്ടികളൊക്കെ അടുത്ത് ഇതിനെ കാണുമ്പോഴത്തേക്ക് ഓടി ചെല്ലും. ഏതാ പൂച്ച കുഞ്ഞുങ്ങളാണോ നായ്ക്കുട്ടികളാണോ? അത് രസമാണ് കാണാൻ, പക്ഷെ ആക്രമിക്കും നമ്മളെ, മാന്തും നമ്മളെ നമ്മളെ ആക്രമിച്ചിട്ട് ഇതൊക്കെ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഈ റെക്കോണ്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊന്നല്ല നമ്മുടെ വിഷയം,
1: ചരിത്രത്തിന്റെ ഭാഗമായില്ല.
0: അതാ അതിന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിസ്കി റെക്കോണിന്റെ സോവനിയർ ഓൺലൈനിൽ മേടിക്കാനുണ്ട്. $750 ആണ് ഈ ഒരു സോവനിയറിന്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 60,000 ഇന്ത്യൻ രൂപ
1: അപ്രോക്സിമേറ്റ്.
0: ഹാലനെ സംബന്ധിച്ച് അത് എന്ത്, നമ്മള് ഇവിടെ ചെറിയൊരു സോവനിയർ മേടിക്കുന്ന ഒരു ക്യാപ്പോ അല്ലെ ഒരു മഗ്ഗോ ഒക്കെ മേടിക്കുന്ന പോലെയുള്ള പുള്ളിക്ക് $750 എന്ന് പറഞ്ഞു പോക്കറ്റ് മണി ക്യാഷ് കൊടുത്ത് അതേ വെച്ച്. പക്ഷെ അത് ഭയങ്കര ഫേമസ് ആയി. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ നോക്കുന്ന സമയത്ത് ഈ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞത്.
1: അതെ അതെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കപ്പക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ ആർ സുഗതന വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. രാവിലെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടന്നത്. കേരള ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ജയിലിൽ ഒരു സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം മേയർ വി രാജേഷാണ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് ഇത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് തിരുവനന്തപുരം വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ June 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ആർ സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ്. ഹോർമുസ് കടലിടുക്കിൽ UAE കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 ഇന്ത്യക്കാരാണ്. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. UAE പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയെന്നും UAE. ബഹ്റൈനിൽ പുലർച്ചെ ആക്രമണമുണ്ടായി. 2 അപായ സൈറൺ മുഴങ്ങി. ഹോർമുസിൽ വീണ്ടും US നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം US ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ USനെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ ബന്ദ് അടയ്ക്കുമെന്നും ഇറാന്റെ തിരിച്ചടി പ്രസ്താവന. ഇന്ധന വിപണി തകരും, ലോകം പട്ടിണിയിലാകുമെന്ന് ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി പറയുന്നു. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് US കിഷ്ജം, ഖിഷേം, ബുഷഹർ, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ സ്ഫോടനമുണ്ടായി. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് മുസ്ലിം വേൾഡ് ലീഗ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി UAE പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക സുരക്ഷ എന്നിവ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമം, പരസ്പര താൽപര്യം മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരം തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കുമെന്ന റിപ്പോർട്ട്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ആവശ്യം അംഗീകരിക്കുമെന്നാണ് വിവരം. ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാൻ ദേവസ്വം ബോർഡിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നുവെന്നും വിവരം. ബോർഡ് തീരുമാനം ഹൈക്കോടതി അറിയിക്കും. താഴ്മൺ കുടുംബത്തെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും കോടതി അറിയിക്കാനാണ് ബോർഡിന്റെ നീക്കം. നിയമന തട്ടിപ്പന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മേധാവി IG അജിത ബീഗം PSC ആസ്ഥാനത്തെത്തി ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തി. അന്വേഷണ രീതിയും ആവശ്യമായ രേഖകളെക്കുറിച്ചും ഐ ജി സംസാരിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കാൻ പി എസ് സി തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഐ ജി എത്തിയത്. യു ഡി എഫ് സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ എൽ ഡി എഫിന്റെ ബദൽ ധവളപത്രം ഇന്ന്. സർക്കാർ പുറത്തിറക്കിയ രാഷ്ട്രീയ പ്രഖ്യാപന രേഖയുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാനാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ബദൽ ധവളപത്രം തയ്യാറാക്കിയതെന്ന് ഇടതുപക്ഷം പറയുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിനും കിരീടം ലക്ഷ്യമിടുന്നു. അടുത്ത വാർത്ത 11 മണിക്ക്.

0: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 56%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം, ഹേയ്, നമസ്കാരം. അക്ഷയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കോവിഡിന് കാലഘട്ടത്തും ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിഡിന് മുന്നേ നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് വൻ ബൂമായിരുന്നു. എല്ലാ മേഖലയിലും ആളുകൾ ഒരുപക്ഷെ വസ്തു ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തുകയും കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കോവിഡിന് ശേഷം ഒരു വലിയ ഒരു ഡിസപ്പിയറിംഗ് ആയിരുന്നു വസ്തുവിൻ്റെ വിലകൾക്കാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ നോക്കി, കേരളത്തിൻ്റെ അവസ്ഥ നോക്കാം, അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് വൻ ബൂമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു വലിയൊരു വിഷയമുണ്ട്. ആളുകൾ ലക്ഷുറിയുടെ പുറയിലാണോ പോകുന്നത്, അതോ കാശുള്ളവർ മാത്രമാണോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറിയേക്കാണ്. അതോ ഇനിയിപ്പം ഈ 1 കോടി 2 കോടി തൊട്ടുള്ള കോടിക്കണക്കുകളൊക്കെ തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയി തുടങ്ങിയോ എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 50 ലക്ഷത്തിൽ താഴെയുള്ള വീടുകൾ, ആ ഒരു വീടുകൾ വാങ്ങാനായിട്ടുള്ള ആൾക്കാരുടെ നാട്ടിലെ ഇപ്പോഴത്തെ കംപ്ലീറ്റ് റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 19% മാത്രമേ 50% താഴെയുള്ള വീടുകൾ വാങ്ങാനും വിൽക്കാനും, അതായത് വിറ്റ് പോകുന്ന ഉള്ള കാര്യമുള്ളൂ. എന്നാൽ 50 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ വില വരുന്ന വീടുകളാണെങ്കിൽ അത് 27% അതിൻ്റെ വിറ്റ് വരവ് നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പം നടക്കുന്നതെന്ന് പറയുന്നത് 1 കോടി മുതൽ 2 കോടി വരെ വിലയുള്ള വീടുകളാണ്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഈ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്, ഇപ്പോൾ മുംബൈ ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് ഹൈദരാബാദ് ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിപ്പോൾ സാധാരണക്കാർക്ക് സത്യം പറഞ്ഞാൽ വീട് വാങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ തന്നെ ചോദിച്ചു പോവാണ്. കാരണം നമുക്ക് ഒരു കാലത്തറിയാം, നമുക്കൊരു ഒരു വീട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും അല്ലെങ്കിൽ ഒരുപാട് ഒരു 50 ലക്ഷത്തിന് ഒരു നമുക്കൊരു ഒരു വീട് വെക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വീട് വാങ്ങണം എന്നുള്ള ഒരാൾക്ക് അവരുടെ കയ്യിൽ ഒരു പക്ഷേ വേണ്ടത്ര റിസോഴ്സ് ഇല്ലാഞ്ഞിട്ടാവാം ആ ഒരു ശതമാന കണക്ക് അത്രയും താന്നിരിക്കുന്നതും. ഈ 1 കോടി തൊട്ട് 2 കോടി രൂപ വരെ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ അവർ ഒരു നല്ല സാലറി സ്കെയിലുള്ളവരോ അവർക്ക് ലോൺ പെട്ടെന്ന് പാസ്സായി കിട്ടുന്നവരോ അതുകൊണ്ടും കൂടെ ആവാം പക്ഷേ 1 കോടി തൊട്ട് 2 കോടി രൂപ വരെയുള്ള വീട്ടിലേക്ക് പോകുന്നത്. ആൻഡ് ഓൺ അതർ ഹാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ ഭയങ്കര കൂടുതൽ, ലേബർ കോസ്റ്റ് കൂടുതലാണ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കോസ്റ്റുകൾ കൂടിയത് കൊണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ നാട്ടിലെ തന്നെ ആളുകളാണ് ഏറ്റവും കൂടുതൽ പണിക്ക് ഷോർട്ടേജായി, നമ്മുടെ സ്കിൽഡ് ലേബേഴ്സൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഷോർട്ടേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ കോസ്റ്റ് കൂടുന്ന സമയത്ത് ഇപ്പം എന്താ പറയുന്നത്, ഒരു ചെറിയ വീട് ഞാൻ എപ്പോഴും ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വീട് 80 ലക്ഷം രൂപയ്ക്ക് വീട് 50 ആണെന്ന് തോന്നുന്നു അദ്ദേഹം വീട് വെക്കാനായിട്ട് പോയിട്ട് ആ തീർന്ന സമയത്ത് ഒരു 1.5 കോടി രൂപയായി വീട് തീർന്ന് വന്ന സമയം. വിച്ച് മീൻസ് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സാധാരണക്കാരനൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ 1.5 കോടി രൂപ വേണം. അപ്പം ഞാൻ ഈ പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാരൻ്റെ ഒരു വീടിൻ്റെ ഒരു ചിന്താഗതി, ചെറിയൊരു വീട്, അത് കൊട്ടാരം പണിയാനല്ല, ഒരു നോർമൽ ഒരു വീടിന് വരുന്ന കോസ്റ്റ് ഇന്ന് 1 കോടി തൊട്ട് 2 കോടി രൂപ വരെ നാട്ടിലാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ പണ്ടൊക്കെ ചിന്തിച്ച പോലെ 50 ലക്ഷത്തിനോ 1 കോടി രൂപയിലോ താഴെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് പണിയാം. നമ്മുടെ സ്വന്തം സ്ഥലം നമ്മൾ മേടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിർണ്ണയമൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പണിതെടുക്കാൻ പറ്റും. പക്ഷേ ഡിഫിക്കൽട്ടാണ്. ഞാൻ ഈ പറഞ്ഞ വ്യക്തി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, ഞങ്ങൾ ഒരുമിച്ച് പണി സ്വന്തം നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നിർണ്ണയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പണിയെടുക്കാൻ പറ്റും. ഡിഫിക്കൽട്ടാണ്. ഞാൻ ഈ പറഞ്ഞ വ്യക്തി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, ഞങ്ങൾ

എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ. ആ ആഗ്രഹം മിനിമൽ രീതിയിലുള്ള ആഗ്രഹത്തിൻ്റെ ഒരു ഭവനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന് ഈ പറയുന്നതൊക്കെയാണെന്നാണ് ഇതിൻ്റെ സാരമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താണേലും ഭവനം എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഓരോ പ്രവാസികളും ഇവിടെ വരുന്നത് ഒരു വീട്, നല്ലൊരു കാറ് ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് പലരും ഇവിടെ വരുന്നത്. എന്താണേലും അങ്ങനെയുള്ള ഒരുപാട് പേര് പ്രവാസികളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, അവർക്കൊക്കെ വീടെന്നുള്ളൊരു സ്വപ്നം സാധിക്കട്ടെ. പക്ഷെ എന്തായാലും നാട്ടിലെ ഈ റേറ്റും ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് നമ്മുടെ അഫോർഡബിലിറ്റി ഇച്ചോടൊന്ന് കൂടിയായിരുന്നെങ്കിൽ നല്ലത് എന്ന് നമ്മുടെ മനസ്സിൽ പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു കാര്യം കൂടിയാണ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അല്ലിത്തേ ടോൾ റോഡ്, കുറച്ച് കഞ്ചഷൻ ഉണ്ട് ചാർജയിൽ മാത്രം, ബാക്കി റോഡുകളൊന്നും വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. ഫ്രീ ഫ്ലോയിങ് ആട്ടെ. ദുബായിലെ വിഷയങ്ങൾ തന്നെ ഞാൻ കാണുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് തരാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
2: നമ്മുടെ ഫിഫയുടെ പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പ്രഡിക്ഷൻസിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കറക്റ്റായിട്ട് ഫോർമാറ്റിൽ വേണം ഇവിടെ അയക്കാൻ. ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ ഞാൻ കുറേ മെസ്സേജ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലും വിചാരിക്കും ഇതെല്ലാം തെറ്റായിട്ടാണല്ലോ നിങ്ങൾ അയക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ അയച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്മാനം നേടാനായിട്ട് പറ്റുള്ളൂ. അത് വളരെ ഈസിയാണ്. ഏത് രാജ്യമാണ് കറക്റ്റായിട്ട്, അതായത് ഇത്രയേ ഉള്ളൂ ഏതൊക്കെ രാജ്യങ്ങളാണ് ഫൈനലിൽ വരുന്നത്, അതിൽ ഏത് രാജ്യങ്ങളാണ് എത്ര എത്ര വീതം സ്കോർ നേടാൻ പോകുന്നത്, അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് രാജ്യമാണ് വിജയിക്കാൻ പോകുന്നത്. ഇനി അതല്ല നിങ്ങൾ ഡ്രോ ആണോ അല്ല, ഡ്രോയ്ക്കും ഡ്രോ എടുത്തില്ലല്ലോ, രാജ്യം വിജയിക്കല്ലോ. അപ്പോൾ അത് മൈ മിസ്റ്റേക്ക്, സോറി. അപ്പം ഇത് ഇത്രയാണ് അയക്കേണ്ടത്. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫിഫ സ്പേസ് ഈ രണ്ട് രാജ്യങ്ങളുടെ പേരും അതിൻ്റെ സ്കോർ നമ്പേഴ്സും, ഇതാണ് നിങ്ങൾ അയക്കേണ്ടത് കേട്ടോ. 0585829220 എന്നുള്ള ഇതിലാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ പറയുകയാണ് അർജൻറ്റീന ജയിക്കും, ഫ്രാൻസ് ജയിക്കും, ബെൽജിയം ജയിക്കും, അങ്ങനെ ഇംഗ്ലണ്ട് ജയിക്കും എന്ന് നിങ്ങൾ അത് മാത്രമായിട്ട് പറയരുത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് രണ്ട് രാജ്യങ്ങൾ വേണം, അതിനകത്ത് എത്ര സ്കോറാണെന്നും പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്മാനം നേടാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു സമ്മാനമല്ല, ഒരുപാട് പേർക്ക് കാത്തിരിക്കുന്ന പ്രൈസ് കൂടിയാണ്. അപ്പോൾ എന്താണേലും പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ ആരെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ്സ് ഉൾപ്പെടെ, നാട്ടിലേക്കുള്ള ടിക്കറ്റ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം മിസ്സൗട്ട് ചെയ്യേണ്ട, വളരെ ഒരാഴ്ച കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ.

0: 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഹോർമുസ് ആക്രമണം, ഇറാന് പ്രതിഷേധം അറിയിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യൻ നാവികൻ ഹോർമുസിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാന് പ്രതിഷേധം അറിയിച്ച് രാജ്യം. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കും, യുഎയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ യുഎ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാർ. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. യുഎ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവും വ്യക്തമായ ലംഘനവുമാണ് നടന്നത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയെന്ന് യുഎ. ബഹ്റൈനിൽ പുലർച്ചെ ആക്രമണ ശ്രമമുണ്ടായി. 2 തവണ അപായ സൈറൺ മുഴങ്ങി. ഹോർമുസിൽ വീണ്ടും യുഎസിന്റെ നാവിക ഉപരോധം. ഹോർമുസിന്റെ നിയന്ത്രണം യുഎസ് ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ യുഎസിനെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ ബന്ധം അടയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്ധന വിപണി തകരുമെന്നും രാജ്യം പട്ടിണിയിലാകുമെന്നും ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാനിൽ അതിനിടെ ആക്രമണം കടുപ്പിച്ച യുഎസ് കിഷ് ജാം കെഷം ബുഷഹർ ബന്ദർബാസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. സ്ഥിതി വഷളായാൽ ബബൽ മന്ദബ കടലെടുക്ക് അടച്ചിടുമെന്ന് ഇറാന്റെ സഖ്യകക്ഷിയായ അൻസറുള്ള റെസിസ്റ്റന്റ് മൂവ്മെന്റിന്റെയും പ്രഖ്യാപനം. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന കടലെടുക്കാണ് ബബൽ മന്ദബ. യമനിലേക്ക് ആക്രമണം നടത്താൻ യുഎസ് സൌദി അറേബ്യയെ പ്രേരിപ്പിക്കുകയാണെന്നും അത് തുടർന്നാൽ കടലെടുക്ക് അടയ്ക്കുമെന്നാണ് ഭീഷണി. യുഎ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർ ആക്രമണങ്ങളെ അപലപിച്ച് മുസ്ലിം വേൾഡ് ലീഗ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില രാവിലെ $85 എത്തി. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. SIT സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയ്ക്കായിരും വേദിയാവുക. എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമിൻ യമാൽ എന്ന യുവതാരത്തിന്റെ വേഗത്തിലും താളത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുകയാണ്. അടുത്ത വാർത്ത 12 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 53%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar, Dubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
7: ശ്രദ്ധിക്കണ്ടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
10: അണ്ണ ശ്രദ്ധിക്ക,
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
12: Mid morning with Nitya.
13: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: എവർഗ്രീൻ പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859. Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്. Division of Dhanya Group since 1982.
7: Mid morning with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഹോർമുസ് കടലിടുക്കിൽ യു എ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. കാപ്പാക്കിസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിൽ യു എ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാർ. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. യു എ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്ന് യു എ. ബഹ്റിന് നേർക്കും ആക്രമണ ശ്രമം. 2 തവണയാണ് രാവിലെ അപായ സൈറൺ മുഴങ്ങിയത്. ഇന്ത്യൻ നാവികൻ ഹോർമുസിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനെ പ്രതിഷേധമറിയിച്ച് രാജ്യം. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് യു എയിലെ ഇന്ത്യൻ എംബസി. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കും. യു എയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഹോർമുസിൽ വീണ്ടും യു എസ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം യു എസ് ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ മന്ദം അടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ജാം കിഷം, ബുഷഹർ, ബന്ദറബസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. യു എ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച മുസ്ലിം വേൾഡ് ലീഗ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യു എ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് യു എസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. LTF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജലീൽ. അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ ആയതിനാലാണ് കുട്ടികളുമായി അത്തരത്തിൽ സംസാരിച്ചതെന്നും KT ജലീൽ. കുട്ടികളെ ശാസിച്ചതിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പലരും ശ്രമിച്ചുവെന്ന് CPM നേതാവ് KT ജലീൽ. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ജലീൽ. കേരളം എന്നതിനു പകരം കോറളം എന്നെഴുതിയത് പിണറായി വന്നതിനുശേഷം സ്കൂളിൽ പഠിച്ച ആളാണോയെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ തെറ്റിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണോയെന്നും KT ജലീലിന്റെ ചോദ്യം. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കട്ടെ, മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും KT ജലീൽ. BJP നേതാക്കളുടെ പ്രസ്താവനകളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന തീരുമാനത്തിൽ NSS നേതൃത്വം. രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. NSS ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടില്ലെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സ്വാഗതം ചെയ്യുന്നുവെന്നും NSS നേതൃത്വം അറിയിച്ചു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 2 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ദമ്പതികളാണ് പേസ്റ്റ് പോലെ മിശ്രിത രൂപത്തിലാക്കി 170 പവനോളം സ്വർണം കടത്താൻ ശ്രമിച്ചത്. കേന്ദ്ര മന്ത്രാലയങ്ങളിലും സർക്കാർ വകുപ്പുകളിലും തങ്ങളുടെ സൈബർ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഓപ്പൺ AI, ആൻട്രോപിക് തുടങ്ങിയ വിദേശ കമ്പനികളുടെ നിർമ്മിത ബുദ്ധി മോഡലുകൾ ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ IT മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസി നിർദ്ദേശം നൽകി. സുരക്ഷാ ഭീഷണികളും ഡേറ്റ സ്വകാര്യതയും കണക്കിലെടുത്താണ് സുപ്രധാന തീരുമാനം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. രാത്രി 11 മണിക്കാണ് കളി. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമിൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുന്നു.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് ടു യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഹോർമുസ് കടലിടുക്കിൽ യുഎഇ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. ആക്രമണത്തെ അപലപിച്ച യുഎഇ, ഇറാനെ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിൽ യുഎഇ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാർ. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. യുഎഇ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്ന് യുഎഇ. ബഹ്റിന് നേർക്കും ആക്രമണ ശ്രമം. 2 തവണയാണ് രാവിലെ അപായ സൈറൺ മുഴങ്ങിയത്. ഇന്ത്യൻ നാവികൻ ഹോർമുസിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനെ പ്രതിഷേധമറിയിച്ച രാജ്യം. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കും. യുഎയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഹോർമുസിൽ വീണ്ടും യുഎസ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം യുഎസ് ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽമന്ദം അടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച അമേരിക്ക. കിഷ് ജാം കിഷം, ബുഷഹർ, ബന്ദറബസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച മുസ്ലിം വേൾഡ് ലീഗ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യുഎഇ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് യുഎസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. LTF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജലീൽ. അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ ആയതിനാലാണ് കുട്ടികളുമായി അത്തരത്തിൽ സംസാരിച്ചതെന്നും കെ ടി ജലീൽ. കുട്ടികളെ ശാസിച്ചതിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പലരും ശ്രമിച്ചുവെന്ന് സിപിഎം നേതാവ് കെ ടി ജലീൽ. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ജലീൽ. കേരളം എന്നതിനു പകരം കോറളം എന്നെഴുതിയത് പിണറായി വന്നതിനുശേഷം സ്കൂളിൽ പഠിച്ച ആളാണോയെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ തെറ്റിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണോയെന്നും കെ ടി ജലീലിന്റെ ചോദ്യം. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കട്ടെ, മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും കെ ടി ജലീൽ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 2 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ദമ്പതികളാണ് പേസ്റ്റ് പോലെ മിശ്രിത രൂപത്തിലാക്കി 170 പവനോളം സ്വർണം കടത്താൻ ശ്രമിച്ചത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. രാത്രി 11 മണിക്കാണ് കളി. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുന്നു.

0: FM News was brought to you by Dania Group of Companies since 1982.
1: Mexico, United States, Canada. லோகம் முழுவன் ஒரு பந்தின் பின்னாலே பாயினும்
2: ஜெர்மனி, நெதர்லாண்ட்ஸ், அர்ஜென்டினா, போர்ச்சுகல்.
1: லோக ஃபுட்பாலின் மகாமேளம்.
3: நாற்பத்தியெட்டு ராஜ்யங்கள், ஒரே ஒரு சொப்னம், லோக கிரீடம்.
1: FIFA World Cup 2026. Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണ് ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: കവരപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറേ.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ്

0: UAV പണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita! Kerala! Kerala!

0: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
1: You are listening to Malayalita with Sheba.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: evergreen partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita! Carry on, my girl.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഹോർമുസ് കടലിടുക്കിൽ യുഎഇ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. കാപ്പാക്കിസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിൽ യുഎഇ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാർ. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. യുഎഇ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്ന് യുഎഇ. ബഹ്റിന് നേർക്കും ആക്രമണ ശ്രമം. 2 തവണയാണ് രാവിലെ അപായ സൈറൺ മുഴങ്ങിയത്. ഇന്ത്യൻ നാവികൻ ഹോർമുസിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനെ പ്രതിഷേധമറിയിച്ച രാജ്യം. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കും. യുഎയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഹോർമുസിൽ വീണ്ടും യുഎസ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം യുഎസ് ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ മന്ദം അടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച അമേരിക്ക. കിഷ് ജാം കിഷം, ബുഷഹർ, ബന്ദർബസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. യുഎഇ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച മുസ്ലിം വേൾഡ് ലീഗ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യുഎഇ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് യുഎസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ June 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. LTF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജലീൽ. അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ ആയതിനാലാണ് കുട്ടികളുമായി അത്തരത്തിൽ സംസാരിച്ചതെന്നും കെ ടി ജലീൽ. കുട്ടികളെ ശാസിച്ചതിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പലരും ശ്രമിച്ചുവെന്ന് സിപിഎം നേതാവ് കെ ടി ജലീൽ. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ജലീൽ. കേരളം എന്നതിനു പകരം കോറളം എന്നെഴുതിയത് പിണറായി വന്നതിനുശേഷം സ്കൂളിൽ പഠിച്ച ആളാണോയെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ തെറ്റിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണോയെന്നും കെ ടി ജലീലിന്റെ ചോദ്യം. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കട്ടെ, മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും കെ ടി ജലീൽ. ബിജെപി നേതാക്കളുടെ പ്രസ്താവനകളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന തീരുമാനത്തിൽ NSS നേതൃത്വം. രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. NSS ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടില്ലെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സ്വാഗതം ചെയ്യുന്നുവെന്നും NSS നേതൃത്വം അറിയിച്ചു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 2 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ദമ്പതികളാണ് പേസ്റ്റ് പോലെ മിശ്രിത രൂപത്തിലാക്കി 170 പവനോളം സ്വർണം കടത്താൻ ശ്രമിച്ചത്. കേന്ദ്ര മന്ത്രാലയങ്ങളിലും സർക്കാർ വകുപ്പുകളിലും തങ്ങളുടെ സൈബർ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഓപ്പൺ AI, ആൻട്രോപിക് തുടങ്ങിയ വിദേശ കമ്പനികളുടെ നിർമ്മിത ബുദ്ധി മോഡലുകൾ ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ IT മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസി നിർദ്ദേശം നൽകി. സുരക്ഷാ ഭീഷണികളും ഡേറ്റാ സ്വകാര്യതയും കണക്കിലെടുത്താണ് സുപ്രധാന തീരുമാനം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. രാത്രി 11 മണിക്കാണ് കളി. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Muruvan, oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga football inde mahamelam. Africa, Bosnia and Herzegovina, Morocco, Algeria.
6: 48 rajyangal, ore oru swapnam. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita! Malayalita!
7: Kerala, Kerala! Kerala!
8: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: Chuttu pullunna maribhoomi. ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഹോർമുസ് കടലിടുക്കിൽ യു എ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. കാപ്പാക്കിസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിൽ യു എ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാർ. 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. യു എ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്ന് യു എ. ബഹ്റിന് നേർക്കും ആക്രമണശ്രമം. 2 തവണയാണ് രാവിലെ അപായ സൈറൺ മുഴങ്ങിയത്. ഇന്ത്യൻ നാവികൻ ഹോർമുസിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനെ പ്രതിഷേധമറിയിച്ച രാജ്യം. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് യു എയിലെ ഇന്ത്യൻ എംബസി. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കും. യു എയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഹോർമുസിൽ വീണ്ടും യു എസ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം യു എസ് ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ മന്ദം അടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച അമേരിക്ക. കിഷ് ജാം കിഷം, ബുഷഹർ, ബന്ദർബസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. യു എ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച മുസ്ലിം വേൾഡ് ലീഗ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യു എ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽസിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് യു എസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ June 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജലീൽ. അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ ആയതിനാലാണ് കുട്ടികളുമായി അത്തരത്തിൽ സംസാരിച്ചതെന്നും കെ ടി ജലീൽ. കുട്ടികളെ ശാസിച്ചതിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പലരും ശ്രമിച്ചുവെന്ന് സിപിഎം നേതാവ് കെ ടി ജലീൽ. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ജലീൽ. കേരളം എന്നതിനു പകരം കോരളം എന്നെഴുതിയത് പിണറായി വന്നതിനുശേഷം സ്കൂളിൽ പഠിച്ച ആളാണോയെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ തെറ്റിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണോയെന്നും കെ ടി ജലീലിന്റെ ചോദ്യം. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കട്ടെ, മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും കെ ടി ജലീൽ. ബിജെപി നേതാക്കളുടെ പ്രസ്താവനകളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന തീരുമാനത്തിൽ NSS നേതൃത്വം. രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. NSS ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടില്ലെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സ്വാഗതം ചെയ്യുന്നുവെന്നും NSS നേതൃത്വം അറിയിച്ചു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 2 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ദമ്പതികളാണ് പേസ്റ്റ് പോലെ മിശ്രിത രൂപത്തിലാക്കി 170 പവനോളം സ്വർണം കടത്താൻ ശ്രമിച്ചത്. കേന്ദ്ര മന്ത്രാലയങ്ങളിലും സർക്കാർ വകുപ്പുകളിലും തങ്ങളുടെ സൈബർ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഓപ്പൺ AI, ആൻട്രോപിക് തുടങ്ങിയ വിദേശ കമ്പനികളുടെ നിർമ്മിത ബുദ്ധി മോഡലുകൾ ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ IT മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസി നിർദ്ദേശം നൽകി. സുരക്ഷാ ഭീഷണികളും ഡേറ്റാ സ്വകാര്യതയും കണക്കിലെടുത്താണ് സുപ്രധാന തീരുമാനം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. രാത്രി 11 മണിക്കാണ് കളി. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുന്നു.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
0: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത്

0: എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
0: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.

കേരളത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന, പല തലങ്ങളിൽ ജാഗ്രത കുറവുണ്ടായെന്ന എം എ ബേബി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത തള്ളാതെ CPM ജനറൽ സെക്രട്ടറി എം എ ബേബി. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിലെ തിരുത്തൽ നടപടികൾ സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന സമിതി തീരുമാനിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വീഴ്ച സംഭവിച്ചു. പാർട്ടി നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും ജാഗ്രത കുറവുണ്ടായെന്ന് CPM ജനറൽ സെക്രട്ടറി. കെ രാഗേഷിന് പിന്തുണയുമായി CPM നേതാവ് പി ജയരാജൻ. രാഗേഷിനെതിരായ പ്രചരണം വസ്തുതാവിരുദ്ധവും ആസൂത്രിത രാഷ്ട്രീയ നീക്കവും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേനയാണ് രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പാർട്ടിയുടെ പ്രവർത്തനം ഒരു വ്യക്തിയുടേതല്ല, കൂട്ടായ നേതൃത്വത്തിന്റെയും ആയിരക്കണക്കിന് സഖാക്കളുടെ സമർപ്പണത്തിന്റെയും ഫലമാണ്. രാഗേഷ് പാർട്ടിയുടെ പ്രതിനിധിയും പ്രതീകവുമാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പി ജയരാജൻ കെ രാഗേഷിന് പിന്തുണ അറിയിച്ചത്. UDF സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ LDF ധവളപത്രം പുറത്തിറക്കി. LDF വസ്തുതകളുടെ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്തത്. AKJ പഠന കേന്ദ്രമാണ് ധവളപത്രം പുറത്തിറക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. UDF സർക്കാരിന്റെ ധവളപത്രത്തിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് കുത്തിനിറച്ചതെന്ന് പിണറായി വിജയന്റെ വിമർശനം. ഇത് തുറന്നുകാട്ടാനാണ് വസ്തുതകളുടെ ധവളപത്രം തയ്യാറാക്കിയത്. സ്ഥിതി വിവരക്കണക്കുകൾ വിശദമായി തന്നെ പുസ്തകത്തിൽ പറയുന്നു. 10 വർഷം നീണ്ട LDF ഭരണത്തിൽ സംസ്ഥാനത്തിന്റെ ബാധ്യത ഉയർന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. UDF ഭരണത്തിൽ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 1.93 മടങ്ങാണ് വർദ്ധിച്ചത്. എന്നാൽ ആദ്യ LDF ഭരണത്തിൽ ഇത് 1.86 മടങ്ങായി കുറഞ്ഞു. പിന്നീടുള്ള 5 വർഷം അത് 1.6 കുറഞ്ഞു. കണക്കുകൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി മറച്ചുവെക്കുകയാണ്, ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന UAE എണ്ണ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. MT അൽബഹിയ, MT മൊംബാസ എന്നീ 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 46 പേരിൽ ജീവനക്കാരിൽ 30 പേരും ഇന്ത്യൻ നാവികരായിരുന്നു. കപ്പലിലെ കൊല്ലപ്പെട്ട നാവികൻ അൽബഹിയ ടാങ്കറിലെ ജീവനക്കാരനായിരുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇന്ത്യ ഡൽഹിയിലെ ഇറാൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി കടുത്തമർശം അറിയിച്ചു. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ദുരന്തത്തിൽപ്പെട്ട നാവികരുടെ കുടുംബങ്ങളെ അനുശോചനമറിയിച്ച വിദേശകാര്യ മന്ത്രാലയം UAE ഇന്ത്യൻ എംബസിയും കൌൺസിലും പ്രാദേശിക അധികൃതരുമായി ചേർന്ന് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന ഉറപ്പും നൽകി. ഹോർമുസ് കടലിടുക്കിൽ UAE കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. UAE പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവും വ്യക്തമായ ലംഘനവുമാണ് നടന്നത്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയെന്ന് UAE. ഹോർമുസിൽ വീണ്ടും US നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമുസിന്റെ നിയന്ത്രണം US ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ US അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ മന്ദബ് അടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധന വിപണി തകരും, രാജ്യം പട്ടിണിയിലേക്ക് ലോകം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി പറയുന്നു. കാപ്പക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇതുവഴിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകിയത്. കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്നും വിവരം തേടും. ലോകകപ്പ് ഫുട്ബോളിൽ ആവേശ സെമിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സെമി
കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ഇറങ്ങുന്നു, ലമീൻ യമാലിന്റെ കരുത്തിൽ സ്പെയിനും. വിശദവാർത്ത 6 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good evening, Station Clock. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 46%.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

0: സച്ചാൻ എനർജറ്റിക് ട്രാക്ക് ഫ്രം ദ മൂവി വാഴാ ടു. ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഞങ്ങൾ ഇന്ന് ആക്ച്വലി ഓണത്തിന് മുന്നോടിയായിട്ടുള്ളൊരു ചെറിയ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ കിസൈസിലുള്ള തറവാട് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് അവരുടെ ഒരു ഗംഭീര ഓണസദ്യയൊക്കെ കഴിച്ച് അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ കുറച്ചധികം കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഓടിക്കതച്ച് വന്നെത്തി ചേർന്നിട്ടേ ഉള്ളൂ. അത്യാവശ്യം വേറെ നിറഞ്ഞിരിക്കുന്നതിൻ്റെതായിട്ടുള്ള അസ്ഥിതകൾ എനിക്കുണ്ട്. ആൻഡ് ഞാനിത് പറഞ്ഞ് വെറുതെ കുതിപ്പിക്കുന്നില്ല എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. എന്തായാലും സദ്യകളുടെ സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. വരും ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ എല്ലാ റെസ്റ്റോറൻസും അത്തരത്തിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരും. പിന്നെ മലയാളികളുടെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഓണക്കാലത്തിന് ആരംഭം കുറിക്കുന്നതായിരിക്കും. എത്രയോ മാസങ്ങളോളം ഇനിയിപ്പോൾ ഒരുപക്ഷെ പലയിടങ്ങളിലായിട്ട് പല അസോസിയേഷൻസിൻ്റെ പല കൂട്ടായ്മകളുടെ ഒക്കെ ആണ് ഓണാഘോഷങ്ങൾ ഇങ്ങനെ വരിവരിയായി കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും മടക്കി വെച്ചിരിക്കുന്ന മുണ്ടും കുർത്തയും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചോളൂ. ആൻഡ് അല്ലെങ്കിൽ ഒന്ന് കഴുകി വീണ്ടും അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചോളൂ, കാരണം അതിനുള്ള സമയമായിട്ടുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എല്ലായിടത്തും വരുന്നത്. പക്ഷേ ചൂട് സഹിക്കാനേ പറ്റുന്നില്ല, എക്സസീവ് ആയിട്ടുള്ള ചൂടാണ്. കാരണം ഇന്നത്തെ ടെമ്പറേച്ചർ റെക്കോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ റെക്കോർഡ് ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 49.8 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അൽദഫ്രയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 0.2 ഡിഗ്രി സെൽഷ്യസോട് കൂടി കഴിഞ്ഞാൽ 50 അടിച്ച് ഗൈസ്. അപ്പോൾ അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ചൂടാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, പ്രിക്കോഷൻസ് എടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിമുഖതയും കാണിക്കരുത്. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാലും സൺസ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. സൺസ്ക്രീൻ ഒരു ആഡംബരമല്ല, ഒരു മേക്കപ്പ് വസ്തുവല്ല, അത് നമ്മുടെ സ്കിന്നിനും ശരീരത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതനുസരിച്ചുള്ള ബ്രാൻഡ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് വളരെ നെസസറി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കുറച്ചധികം സമയം പുറത്തേക്കൊക്കെ പോകേണ്ടി വരുന്നവരാണെങ്കിൽ, ഇപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകേണ്ടി വരുന്നവരാണെങ്കിൽ ഒക്കെ തന്നെ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് വേനലവധിയാണ്, കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ വേനലവധി കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പ്രവാസികളൊക്കെ നാട്ടിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇത്തവണത്തെ ടിക്കറ്റ് നിരക്കും വിസയും ഒക്കെ തന്നെ വില്ലന്മാരായി വന്നിരിക്കുന്നത് കൊണ്ട് പ്രവാസികൾക്ക് വലിയൊരു തലവേദന അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു വേനൽക്കാലം സമ്മാനിച്ചത് തന്നെ പറയാം. കാരണം ഏതാണ്ട് ഇവിടെയുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ പ്രവാസികളിൽ 47% അവധി ഇവിടെ തന്നെ ആഘോഷിക്കുകയാണ് എന്നാണ് അറിയുന്നത് കേട്ടോ. സ്വന്തം നാട്ടിലേക്ക് ടിക്കറ്റ് റേറ്റ് കാരണം പോകാൻ പറ്റാതെ ഒരുപക്ഷെ ഒരു വർഷം മുഴുവൻ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസും പ്ലാനിങ്ങും നടത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ പ്രിയപ്പെട്ട നാട് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ടായിരിക്കും. പക്ഷേ അവർക്കൊക്കെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആക്ച്വലി ഈ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ വന്ന ഇഷ്യൂ ആവട്ടെ, അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും നാട്ടിൽ പോക്ക് തൽക്കാലത്തേക്ക് വലിയ വിഷമത്തോടെയാണെങ്കിലും അതിനെ ഒഴിവാക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ചും അമിതമായിട്ടുള്ള യാത്രാ ചെലവ് തന്നെയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ വിസാ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളും അതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പകുതിയോളം താമസക്കാരും ഇത്തവണ വേനലവധിക്ക് നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് പുതിയ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വേദനയാണ് അല്ലേ. ജനിച്ച നാട്, നമുക്ക് പ്രിയപ്പെട്ടവർ താമസിക്കുന്ന നമ്മുടെ സ്വന്തം നാട്, ആ നാട്ടിൽ കുറച്ച് ദിവസം, വർഷത്തിൽ ഒരു മാസമെങ്കിലും പോയിട്ട് പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതെങ്കിലും മിനിമം തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. പക്ഷേ അതുപോലും സാധ്യമല്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളിവിടെ ഒരു കുടുംബം പോലെ നമ്മളെല്ലാവരും കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഈ ഒരു കൂട്ടായ്മയിൽ ആനന്ദം കണ്ടെത്താം. ആൻഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാവട്ടെ, എല്ലാം ശരിയാവട്ടെ, എല്ലാവർക്കും ഏറ്റവും ഫ്രീ ആയിട്ട് നമുക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാത്തയുള്ള യാത്രകൾ എത്രയും പെട്ടെന്ന് സുലഭമാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സമ്മാനമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. വരവിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വാ. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.
1: ട്രെൻഡിങ് സോങ് ഓഫ് ദി
2: ഹാർട്ട്. ജീവിതയാത്രകളെ സൽക്രിയമാക്കണം അന്ത്യദിനം വരെ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

ഈ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരാധകരുടെ എണ്ണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഈ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന

0: എടുത്ത കുറച്ച് താരങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്, അത്ഭുതപ്പെടുത്തുന്നത് കേപ് വെർദ എന്ന് പറയുന്ന ചെറിയ രാജ്യം, അതായത് 2026 മാത്രം ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ആ രാജ്യത്തിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒസീനയുടെ കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം വേൾഡ് കപ്പിന് വരുന്ന സമയത്ത് വെറും 50,000 ഫോളോവേഴ്സ്, ആ രാജ്യത്തുള്ള കുറച്ച് പേർ മാത്രം ഫോളോ ചെയ്തിരുന്ന ഇടത്ത് നിന്നും അദ്ദേഹം ഈ വേൾഡ് കപ്പ് അവസാനിപ്പിച്ച് പ്രീക്വാർട്ടറിൽ പുറത്താകുന്ന സമയത്ത്, അർജന്റീനയോട് തോറ്റ് പുറത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 28.9 million ാണ്. അത്രമാത്രം ഫോളോവേഴ്സ് തന്നെ അദ്ദേഹത്തിന് വർദ്ധിച്ചു എന്നുള്ളതാണ്. 28 million-ലധികം ഫോളോവേഴ്സ് ആണ് അദ്ദേഹത്തിന് ലോകമെമ്പാടുമായിട്ട് വർദ്ധിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 3 crore ആളുകൾ അദ്ദേഹത്തെ പുതുതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച ഇമ്പാക്ട് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അതുപോലെ തന്നെ മറ്റ് താരങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും അധികം ഫോളോവേഴ്സിന് സ്വന്തമാക്കിയത് ഹാലൻഡ് നോർവേയുടെ എർലിംഗ് ഹാലൻഡ് ആണ്. എർലിംഗ് ഹാലൻഡിന് ഓൾറെഡി കുറച്ചധികം ഫോളോവേഴ്സ്, ഏതാണ്ട് 40 million-ഓളം അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. 24 million ഫോളോവേഴ്സോട് ചേർന്നിട്ട് ഇപ്പോൾ 64 million പ്ലസ് ആണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. റൊണാൾഡോ ആണ് ലോകത്തിലെ ഏറ്റവും അധികം ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന താരം, സ്പോർട്സ് താരം. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 675 million പ്ലസ് ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വേൾഡ് കപ്പ് സീസണിലാണ് അതിൽ 10 million-ഓളം കൂടിയിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് റൊണാൾഡോയുടെ കാര്യം പറയുമ്പോൾ മെസ്സിയുടെ കാര്യം പറയണം. മെസ്സിക്ക് ഈ വേൾഡ് കപ്പിൽ മാത്രം ഏതാണ്ട് 5.8 million ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്. 512 million ആണ് അദ്ദേഹത്തിന്റെ ഫോളോവർ കൗണ്ട് കേട്ടോ. നെയ്മറിന് അതിലും കൂടി. നെയ്മറിന് ആക്ച്വലി 6.5 million-ലധികം ഫോളോവേഴ്സ് ഈ ഒരൊറ്റ വേൾഡ് കപ്പ് സീസണിൽ മാത്രം കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അറൌണ്ട് 241 million-ലേക്ക് നെയ്മറിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൗണ്ട് എത്തിയിട്ടുണ്ടെന്ന്. സി ആകെ തുകയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു കണക്കെന്നുള്ളതിനപ്പുറം നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇഷ്ട താരങ്ങളോട് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ സ്നേഹം എത്രത്തോളം വർദ്ധിച്ചുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇനിയും എന്തായാലും സെമി മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആൻഡ് യെസ് ഫൈനലി 2026 ആ ഒരു വേൾഡ് കപ്പിൻ്റെ, നമ്മൾ ഇത്ര ദിവസം വളരെ വാശിയോടുകൂടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ വേൾഡ് കപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് നമ്മളിങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഇന്നത്തെ മത്സരത്തെ ഫൈനൽ ബിഫോർ എ ഫൈനൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ശക്തരായിട്ടുള്ള ഈ ടൂർണമെൻറ്റിൽ ഇതുവരെയും എന്താ പറയുന്നത് ഒരു കുതിച്ചുചാട്ടം തന്നെ കാണിച്ചിരിക്കുന്ന രണ്ട് ടീമുകൾ, തോൽവിയറിയാതെ മുന്നോട്ട് വന്നിരിക്കുന്ന രണ്ട് ടീമുകൾ എന്ന് തന്നെ പറയാം. അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഗംഭീര മത്സരം തന്നെയായിരിക്കും ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഓഫ് കോഴ്സ് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം നടക്കുമ്പോൾ എംബാപ്പെ വേഴ്സസ് ലാമിൻ യമാൽ മത്സരം കൂടിയായിട്ട് നമ്മളതിനെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ അല്ല, ഒരു ടീമിൻ്റെ തുകയിൽ, ആകെ തുകയിൽ അവരുടെ കോൺട്രിബ്യൂഷനാണ് എല്ലായ്പ്പോഴും വിധി നിർണ്ണയിക്കാറുള്ളത്. പക്ഷേ ഈ അവസാന 5 മത്സരങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത്, ഏതാണ്ട് കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ 5 മത്സരങ്ങൾ മാത്രമാണ് ഇവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. സ്പെയിനും ഫ്രാൻസും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ആ ഒരു 5 മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്പെയിന് തന്നെയാണ് മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം സ്പെയിനും ഫ്രാൻസും കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ 5 തവണ ഏറ്റുമുട്ടിയപ്പോൾ 1 തവണ മാത്രമാണ് ആക്ച്വലി ഫ്രാൻസിന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. 2025 നേഷൻസ് ലീഗിന്റെ സെമിയിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടി. അന്ന് സ്പെയിൻ 5 ഗോൾ അടിച്ചപ്പോൾ 4 ഗോൾ മാത്രമേ മടക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന് പറ്റിയുള്ളൂ. 2024 യൂറോ കപ്പിന്റെ സെമിയിലും അതുപോലെ സ്പെയിൻ 2-1 ഫ്രാൻസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ 2021 ആക്ച്വലി സ്പെയിൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. അന്ന് ഫ്രാൻസ് 2 ഗോൾ നേടിയപ്പോൾ സ്പെയിന് 1 ഗോൾ മാത്രമേ മടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2017 ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിലും 2014 ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിലും 2-0 സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ അകത്തുകയിൽ കണക്കിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്പെയിൻ ഒരു ചെറിയ മുൻതൂക്കമൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഇത്തവണത്തെ കളികൾ പല തരത്തിൽ പുതിയ പുതിയ കുറേ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഫ്രാൻസ് എത്തിയിട്ടുള്ളതും. സോ ഫൈനൽ ബിഫോർ എ ഫൈനൽ, അബ്സല്യൂട്ട്ലി ഇറ്റ് വിൽ ബി എ ഫൈനൽ ബിഫോർ ഫൈനൽ. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ആവേശകരമായിട്ടുള്ള ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: റൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എല്ലാ മേജർ റോഡ്സിലും അത്യാവശ്യത്തിലധികം ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. മാത്രമല്ല അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡന്റ് അപ്ഡേറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അൽഖോസ് ഫോർത്ത് ഭാഗത്ത് നിന്നും അൽഖേൽ റോഡിലേക്കുള്ള എൻട്രി എടുക്കുന്നിടത്തായിട്ട് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഓൾമോസ്റ്റ് അൽഖേൽ റോഡിന്റെ ആ ഒരു പ്രദേശം കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. പ്രത്യേകിച്ചും ആ ഒരു അൽഖോസ് പോൺ പാർക്കൊക്കെ വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോഴത്തേക്കും അവിടെയും പോലീസ് ഇന്റർവെൻഷൻസൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മേജർ ആക്സിഡന്റ് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും നമുക്ക് റോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ അൽഖേൽ റോഡ് എടുത്ത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചധികം ഡിലേ പോൺ പാർക്കിന്റെ അടുത്തായിട്ട് ഒക്കെ കിട്ടാനുള്ള സകല ചാൻസും ഉണ്ട് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷെയ്ഖ് സായദ് റോഡിലാണ്. ഷെയ്ഖ് സായദ് റോഡിൽ ഇപ്പോൾ ജബലാലി സൈഡിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്നവരാണെങ്കിൽ ഒരു ബാക്ക് ടു ബാക്ക് രണ്ട് ആക്സിഡന്റുകൾ ഓൾമോസ്റ്റ് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിന്റെ ആ ഒരു പാരലലി വരുന്ന ഏരിയയിലായിട്ട് ആ ഗ്രീൻസിൽ നിന്നൊക്കെ എൻട്രി എടുത്ത് വരുന്നവരാണെങ്കിൽ കുറച്ചധികം സമയം അവിടെ കിടക്കേണ്ടി വരും. കാരണം അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ആൻഡ് ഹെസ സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ വരുന്ന ഭാഗത്തായിട്ട് അവിടെയും ഒരു ആക്സിഡന്റ് ഷെയ്ഖ് സായദ് റോഡിൽ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. ഹെസ സ്ട്രീറ്റ് പക്ഷേ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. യൂഷ്വലി ഉള്ള ഒരു വെഹിക്കിൾ കൗണ്ട് കൂടുതലായിട്ടുള്ള സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ഉമ്മുസഖീം സ്ട്രീറ്റിലും ട്രാഫിക് കണ്ടീഷൻസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, ദുബായ് ഷാർജ റോഡ്സിലേക്ക് വരികയാണെങ്കിൽ പോർട്ട് സയ്യിദ് ഭാഗത്തായിട്ട് മറ്റൊരു മേജർ ആക്സിഡന്റ് കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻസ് ആ ഒരു മേഖലയിൽ എല്ലാ റോഡ്സിലും കാണുന്നുണ്ട് കേട്ടോ. ആക്സിഡന്റ് മൂലം മാത്രമല്ല, അത്യാവശ്യം നല്ല തിരക്ക് അവിടെ കാണുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റ് ഇന്ന് താരതമ്യേന ഭേദപ്പെട്ട നിലയിലാണുള്ളത്. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്രമാത്രം ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ എയർപോർട്ട് സ്ട്രീറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. ഷെയ്ഖ് റാഷിദ് റോഡിലും വലിയൊരു ട്രാഫിക് സിറ്റുവേഷനോ ഒരു എക്സസീവ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷനോ ഒന്നും കാണുന്നില്ല. പക്ഷേ എത്തിയാ ടോൾ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ഖബൈസി ഭാഗത്ത് നിന്ന് പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രാഫിക് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഷാർജ വരെ പോകുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലെയും സിറ്റുവേഷൻ അതുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല കഞ്ചഷൻസ് കാണുന്നുണ്ട്. മാത്രമല്ല അയത്സലാത്ത് മെട്രോൻ്റെ ഒക്കെ ഭാഗത്ത് അൽത്തവാർ ഭാഗത്തായിട്ട് രണ്ട് ആക്സിഡൻറ്റുകളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡ്രൈവ് ചെയ്യുന്നവരൊന്ന് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കാരണം കുറേ ആക്സിഡൻസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം കെയർ റോഡിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. You are listening to Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
3: അണ്ണ. ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സിനിമയുടെ ടിക്കറ്റ് തരികയാണ്. ഈ വീക്കെൻഡിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാൻ പോകുന്ന സിനിമ ഏതാ വരവാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും. കാരണം ഷാജി കൈലാസ് എ കെ സജൻ കോമ്പിനേഷനിൽ ജോജു ജോർജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വരവ്. ഒപ്പം ജോജു ജോർജ് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മലയാളത്തിൻ്റെ ആക്ഷൻ ക്വീൻ ആയിട്ടുള്ള വാണി വിശ്വനാഥ് ഉണ്ട്, അർജുൻ അശോകനുണ്ട്, മുരളീ ഗോപി ഉണ്ട്, ബൈജു സന്തോഷുണ്ട്. അങ്ങനെ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കമ്പോണൻസും അടങ്ങിയിട്ടുള്ള ഒരു ഗംഭീര ചിത്രം തന്നെയായിരിക്കും വരവ്. അപ്പോൾ വരവ് കാണാൻ ടിക്കറ്റ് വേണ്ടേ? നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കാം. എൻ്റെ ചോദ്യം ഇന്ന് ആക്ച്വലി ഈ സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു സഹോദരങ്ങളായിട്ടാണ് അവരുടെ ഒരു ഫാമിലി ട്രാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല രസമുള്ളൊരു പാട്ടും ട്രെയിലറിലാണെങ്കിലും ഇവരുടെ ആ ഒരു ഊഷ്മളതയുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ദ വാക്ക് ഊഷ്മളത, യെസ്, ആ ഒരു ഊഷ്മളത ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള സാധനം കാണുമ്പോൾ നമുക്കിപ്പോൾ ദൃശ്യത്തിലെ ദൃശ്യം ഫസ്റ്റിലെ സെക്കൻഡും തേർഡും എന്നല്ല പറയുന്നത്, ഫസ്റ്റിലെ മാരീവിൽ എന്ന് പറയുന്ന അങ്ങനല്ല പാട്ട്, യഥാർത്ഥത്തിലെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ടല്ലോ, ഒരു സന്തുഷ്ടമായിട്ടുള്ള കുടുംബം. അപ്പോൾ ആ ഒരു കുടുംബത്തേക്ക് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസം തോന്നിക്കത്തില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഊഷ്മളതയുള്ളൊരു ട്രാക്ക് വരവിലെ പുറത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ആ ട്രെയിലറിലാണെങ്കിലും ഇവരുടെ ഒരു ഫാമിലി ബോണ്ടിങ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഒരു ഒന്നൊന്നര കിടിലൻ കുടുംബമാണ് എന്ന് ഓൾറെഡി ട്രെയിലർ തന്നെ പറഞ്ഞു വെക്കുന്നതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോജുവിൻ്റെ അനിയനായിട്ടാണ് എനിക്ക് തോന്നുന്നു അർജുൻ അശോകൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അർജുൻ അശോകൻ്റെ കരിയറിൽ വളരെ നിർണായകമായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അർജുൻ്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ഈ സിനിമയുടെ പേര് തന്നെയായിരിക്കും. ഈ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് തേവൻ എന്നാണ്. പക്ഷേ ആ ക്യാരക്ടറെ നമ്മളങ്ങനെ എവിടെയും വിളിച്ചു കാണുന്നില്ല. ഈ സിനിമയിലെ നായകൻ അർജുൻ അശോകനാണ്. പക്ഷേ അർജുൻ്റെ വില്ലനായിട്ട് ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിലൊരു മെഗാസ്റ്റാറാണ്. ആരാണെന്ന് ഇപ്പോഴേ മനസ്സിലായിക്കോണല്ലോ. അർജുൻ അശോകൻ നായകനായി മലയാളത്തിലെ ഒരു മെഗാസ്റ്റാർ വില്ലനായി വന്ന ഒരു പീരിയോഡിക് സിനിമയാണ് ഈ സിനിമ. അർജുൻ അശോകനാണ് അതിൽ നായകനായിട്ടുള്ളത്. തേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. മാത്രമല്ല ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ റീസെൻ്റ്ലി ഈ അടുത്ത ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ കണ്ട ഒരേ സിനിമ ഇത് തന്നെയായിരിക്കും. അപ്പോൾ സിനിമ ഏതായെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കുന്നതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്നയക്ക് എന്നിട്ട് സ്വന്തമാക്കി വരവ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് ടു യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഹോർമുസ് കടലിടുക്കിൽ യുഎഇ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച് യുഎഇ ഇറാനെ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ. കാപ്പാക്കേസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ബദൽ ധവളപത്രം പുറത്തിറക്കി LDF. ലോകകപ്പിൽ ഇന്ന് പോരാട്ടങ്ങളുടെ പോരാട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന യുഎഇ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ്. MT അൽബഹിയ, MT മൊംബസ എന്നീ രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവിടങ്ങളിൽ ജീവനക്കാരായി ഉണ്ടായ 46 പേരിൽ 30 പേരും ഇന്ത്യൻ നാവികരാണ്. കൊല്ലപ്പെട്ട നാവികൻ അൽബഹിയ ടാങ്കറിലെ ജീവനക്കാരനാണ്. സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇന്ത്യ ഡൽഹിയിലെ ഇറാൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി കടുത്ത അമർശം അറിയിച്ചു. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ. ദുരന്തത്തിൽപ്പെട്ട നാവികരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച വിദേശകാര്യ മന്ത്രാലയം യുഎയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പ്രാദേശിക അധികൃതരുമായി ചേർന്ന് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിലും ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിലെ സമാധാനവും സുരക്ഷയും മുൻനിർത്തി അക്രമങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് ചർച്ചകളിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങിയെത്തണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സമുദ്രപാതകളിലൂടെയുള്ള സ്വതന്ത്ര വ്യാപാരവും ഗതാഗതവും പുനഃസ്ഥാപിക്കാൻ വാണിജ്യ കപ്പലുകൾക്കും സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. യുഎഇ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനം. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയെന്ന യുഎഇ. ബഹ്റിന് നേരെയും ഇറാന്റെ ആക്രമണ ശ്രമം. 2 തവണയാണ് ഇന്ന് അപായ സൈറൺ മുഴങ്ങിയത്. ഹോർമുസിൽ വീണ്ടും US നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസിന്റെ നിയന്ത്രണം US ചിലപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ യുഎസിനെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബബൽ ബന്ധം അടയ്ക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്ധന വിപണി തകരുമെന്നും ലോകം പട്ടിണിയിലാകുമെന്നും ഇറാൻ. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച US കിഷ് ജാം കിഷം, ബുഷെഹാർ, ബന്ദർബസ് എന്നിവിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ. യുഎഇ, കുവൈറ്റ്, ബഹ്റൻ, ഖത്തർ, ഒമാൻ, ജോർദൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർ ആക്രമണങ്ങളെ മുസ്ലിം വേൾഡ് ലീഗ് അതിശക്തമായി അപലപിച്ചു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട ഇറാന്റെ നീക്കങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് സംഘടന കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബ്രൻ ക്രൂഡ് ഓയിൽ വില $85 മുകളിലെത്തി രാവിലെ. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യുഎഇ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേരളത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത തള്ളാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലെ തിരുത്തൽ നടപടികൾ സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന സമിതി തീരുമാനിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വൻവീഴ്ച സംഭവിച്ചു. പാർട്ടി നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും ജാഗ്രത കുറവുണ്ടായെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. KK രാഗേഷിന് പിന്തുണയുമായി CPM നേതാവ് PJ രാജൻ. രാഗേഷിനെതിരായ പ്രചരണം വസ്തുതാവിരുദ്ധവും ആസൂത്രിത രാഷ്ട്രീയ നീക്കവുമാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേനയാണ് KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പാർട്ടിയുടെ പ്രവർത്തനം ഒരു വ്യക്തിയുടേതല്ല, കൂട്ടായ നേതൃത്വത്തിന്റെയും ആയിരക്കണക്കിന് സഖാക്കളുടെ സമർപ്പണത്തിന്റെയും ഫലമാണ്. രാഗേഷ് പാർട്ടിയുടെ പ്രതിനിധിയും പ്രതീകവുമാണെന്ന് PJ രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. UDF സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ ഇടതുപക്ഷം ധവളപത്രം പുറത്തിറക്കി. LDF വസ്തുതകളുടെ ധവളപത്രമെന്ന രേഖയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്. AKG പഠന കേന്ദ്രമാണ് ധവളപത്രം തയ്യാറാക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. UDF സർക്കാരിന്റെ ധവളപത്രത്തിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ കുത്തിനിറച്ചതെന്ന് പിണറായി വിജയന്റെ വിമർശനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ധാരണയിലെത്താതെ CPM CPI ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച തുടരും. മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്ന തരത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് MN സ്മാരകത്തിലെത്തി CPI നേതാക്കളെ കണ്ട ശേഷം ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. CPIക്കും CPMനും ഒരേ രാഷ്ട്രീയമാണെന്നും ആ കാഴ്ചപ്പാടോടെയാണ് ചർച്ച ചെയ്യുന്നതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ വിചാരണ നിർത്തിവെയ്ക്കണമെന്ന പ്രതികളുടെ അപ്പീൽ ഹർജി തള്ളി ഹൈക്കോടതി. പ്രധാന പ്രതി മുഹമ്മദ് അടക്കം 5 പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നു. 17 മുതൽ 26 വരെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകാതെയാണ് വിചാരണ തുടങ്ങുന്നതെന്നും വിചാരണ നിർത്തിവെയ്ക്കണമെന്നുമാണ് ആവശ്യം. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ഓഡിയോ സന്ദേശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരവകുപ്പ്. മുൻ വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള ഓഡിയോ സന്ദേശമാണ് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടത്. AI നിർമ്മിതമാണ് സന്ദേശമെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ നേരത്തെയുള്ള വിശദീകരണം. സംഭവത്തിൽ സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നടി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. 20 വർഷം തടവിനാണ് സുനിയെ വിചാരണ കോടതി ശിക്ഷിച്ചത്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുനി നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. VUR ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. SIT സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമിയാണ്. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിനും പ്രതീക്ഷയർപ്പിക്കുന്നു.

0: Home FM News was brought to you by Daimler Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good evening, Studio Clock. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ പലയിടത്തും അത്യാവശ്യം നല്ല ചൂട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 39 degrees Celsius വരെ ടെമ്പറേച്ചർ പല മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻസ് അറ്റ് 43%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

നമുക്ക് പല കാര്യങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ സുരക്ഷകളിലൊന്നാണ് ഇൻഷുറൻസ് അല്ലേ. നമുക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ധൈര്യമാണ്, നമ്മുടെ കാര്യത്തിലാവട്ടെ വാഹനങ്ങളുടെ കാര്യത്തിലാവട്ടെ ഒക്കെ തന്നെ ആ ഒരു സുരക്ഷ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ദുബായിലെ അതോറിറ്റീസ് അറിയിക്കുന്ന ഒരു കാര്യമാണ്, വ്യാജ വാഹന ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. വ്യാജ വാഹന ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി പ്രചരിക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെതിരെയാണ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വെഹിക്കിൾ ഇൻഷുറൻസിന്റെ കമ്പനിയാണെന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഏജൻസിയാണെന്നോ ഒക്കെ വ്യാജേന സോഷ്യൽ മീഡിയയിൽ വ്യാജമായിട്ടുള്ള അക്കൗണ്ടുകൾ നിർമ്മിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം കുറഞ്ഞ നിരക്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പല ഓഫേഴ്സും ഇൻഷുറൻസ് സേവനങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ പണം നൽകുന്നതിന് മുൻപ് ഇൻഷുറൻസ് കമ്പനിയോ ബ്രോക്കറോ ഒഫീഷ്യലി ലൈസൻസ് ഉള്ളതാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണമെന്നും അതോറിറ്റീസ് അറിയിക്കുന്നുണ്ട്. അംഗീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും രാജ്യത്ത് പ്രവർത്തിക്കുന്ന ലൈസൻസുള്ള ഓഫീസുകൾ വഴിയും മാത്രം ഇത്തരത്തിൽ വാഹന പോളിസികളാവട്ടെ മറ്റെന്ത് തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളാവട്ടെ എടുക്കാവൂ എന്നുള്ള കാര്യം കൂടി മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. മന്ത്രാലയം ആ കാര്യം നമ്മളിവിടെ ജീവിക്കുന്ന റെസിഡൻസിനെയും സിറ്റിസൻസിനെയും എല്ലാം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും കരുതി വെക്കാറുള്ള ഏറ്റവും വലിയ സേവിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മുൻകരുതലുകളിൽ ഒന്നാണ് ഇൻഷുറൻസ്. പക്ഷെ അതിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യത കണ്ടെത്തി അതിൽ പോലും വലിയൊരു തട്ടിപ്പ് നടത്താൻ കാത്തു നിൽക്കുന്ന ഒരു ഉലകമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും സൈബർ ഇടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

ഞങ്ങളിപ്പോ ഇങ്ങനെ ന്യൂസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനും മിനി പത്മയോട് സംസാരിക്കുകയായിരുന്നു. അതായത് ഈ വേൾഡ് കപ്പ് കാലം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയും ചുരുങ്ങിയ ദിവസങ്ങൾ, ഒരു 4-5 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 വേൾഡ് കപ്പും വിൽ ബി ഹാവിംഗ് എ ന്യൂ ചാമ്പ്യൻ. പുതിയൊരു ചാമ്പ്യൻ ഉണ്ടാകും, പുതിയ ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാകാം, പുതിയ താരോദയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഒരു വേൾഡ് കപ്പ് കാലം കൂടി ഓർമ്മയായി മാറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻഫൈറ്റ്, അർജന്റീന ബ്രസീൽ ഫാൻഫൈറ്റ്, അല്ലെങ്കിൽ പോർച്ചുഗൽ ഇംഗ്ലണ്ട് ഫാൻഫൈറ്റ്, പോർച്ചുഗൽ ഫ്രാൻസ് ഫാൻഫൈറ്റ്, ഫ്രാൻസ് സ്പെയിൻ ഫാൻഫൈറ്റ്, ഇതെല്ലാം തന്നെ നമ്മൾ മിസ് ചെയ്യുമല്ലോ എന്നുള്ള കാര്യം സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ആഘോഷകാലം അല്ലെങ്കിൽ ഈ ഒരു ഉത്സവകാലം കൂടി കടന്നു പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും അതിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഫിഫ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ലോകകപ്പ് ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫൺ ഫാക്റ്റുകൾ, അധികം ആർക്കും അറിയാത്ത ചില വസ്തുതകൾ പറയട്ടെ. അതായത് ആർക്കൊക്കെ ഈ ട്രോഫി തൊടാമെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് വേൾഡ് കപ്പ് ട്രോഫി വെറും കൈകൊണ്ട് നഗ്നമായിട്ടുള്ള ഹാൻഡ്സ് കൊണ്ട് തൊടാൻ വേണ്ടി പറ്റുന്നത് കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ലോകകപ്പ് ജയിച്ച താരങ്ങളായിരിക്കണം, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ ഭരണ തലവന്മാർക്ക് മാത്രമേ ഇത് തൊടാനുള്ള അവകാശമുള്ളത്രേ. മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഇത് ഗ്ലൗസ് ഇല്ലാതെ തൊടാൻ പാടില്ല എന്നാണ് നിയമം. പിന്നെ ട്രോഫി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ജയിക്കുന്ന ടീമിന് ഒറിജിനൽ ട്രോഫി സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. സ്റ്റേഡിയം ഇടുന്നതിന് മുൻപേ അത് ഫിഫയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിയമം. പകരം അവർക്ക് സ്വർണം പൂശി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി നൽകും, ആൻഡ് അത് വെച്ചിട്ടായിരിക്കും അവരുടെ സ്വന്തം രാജ്യത്തുള്ള ഈ നമ്മളെല്ലാവരെയും കാണിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടക്കാറുള്ളത്. ഒറിജിനൽ സ്വിറ്റ്സർലാൻഡിലെ മ്യൂസിയത്തിലാണ് എപ്പോഴും സൂക്ഷിക്കാറുള്ളത്. പലപ്പോഴും ഈ ട്രോഫിക്കുള്ളിൽ എന്താണുള്ളത്? ഇത്രയും വലിയൊരു രൂപം ഈ ഫുട്ബോളിൻ്റെ ഷേപ്പിൻ്റെ ഉള്ളിൽ ഇനി പൊള്ളയാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലോ. 6.8 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ട്രോഫിയുടെ ഉൾഭാഗം പൊള്ളയാണ്. മുഴുവൻ സ്വർണ്ണമായിരുന്നെങ്കിൽ ഇതിന് ഏകദേശം 80 കിലോ ഭാരം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നവർക്ക് അത് കൈകൊണ്ട് ഉയർത്താൻ പോലും ഒരിക്കലും കഴിയില്ലല്ലോ. ഒരു ശരാശരി മനുഷ്യന് 80 കിലോയൊക്കെ എടുത്ത് ഉയർത്തി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് ഉള്ള് പൊള്ള തന്നെയാണ് കേട്ടോ. ട്രോഫിയുടെ അടുത്തട്ടിൽ 1974 മുതൽ വിജയിച്ചിട്ടുള്ള ടീമുകളുടെ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. 2038 വരെയുള്ള വിജയികളുടെ പേരിൽ ചേർക്കാൻ മാത്രമേ ഈ ട്രോഫിയിൽ സ്ഥലമുള്ളൂ എന്നുള്ളതാണ്. ഏകദേശം 450 കോടി രൂപയാണ് ഈ ഒരു സ്വർണ്ണക്കപ്പിന്റെ മൂല്യം. അപ്പൊ 2038 കഴിഞ്ഞാൽ എന്താവും? ട്രോഫി വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. ട്രോഫിയുടെ താഴെ കാണുന്ന 38 വരെയുള്ള വിജയികളുടെ പേര് ചേർക്കാൻ മാത്രമേ ഈ ട്രോഫിയിൽ സ്ഥലമുള്ളതാണ്. ഏകദേശം 450 രൂപയാണ് ഈ സ്വർണ്ണക്കപ്പ് മൂല്യം. അപ്പൊ 38 ട്രോഫി വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. ട്രോഫിയുടെ താഴെ കാണുന്ന 2 പച്ച

brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. You are listening to Back to Home with Asif.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: കവലപ്പെടാതെ സാർ പാത്തുക്കറേ.

0: ഈ തെലുങ്ക് നടൻ ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, അള്ളാഹ് നമ്മുടെ ബാലകൃഷ്ണൻ, ആ ബാലകൃഷ്ണനല്ല, തെലുങ്ക് നടൻ, തെലുങ്ക് താരമായിട്ടുള്ള ബാലകൃഷ്ണ, ബാലകൃഷ്ണയുടെ സിനിമകളൊക്കെ കുറെ ട്രോളുകളിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ സീക്വൻസുകൾ, ഈ ട്രെയിനെ പിടിച്ചു നിർത്തുന്നതും ആൻഡ് വിമാനത്തിന്റെ മുകളിൽ കൂടെ ബൈക്ക് ചാടിച്ച് കയറ്റുന്നതും, അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള വിനോദങ്ങളാണ് മൂപ്പർക്കുള്ളത്. പക്ഷേ ഒരു സമയം മുതലേ, ഇപ്പോൾ മലയാളത്തിൽ മമ്മൂക്കാൽ ആലട്ടൻ എന്ന് പറയുന്നത് പോലെ, തമിഴിൽ കമൽഹാസൻ രജനീകാന്ത് എന്ന് പറയുന്നത് പോലെ, തെലുങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാലകൃഷ്ണ ചിരഞ്ജീവി ഒരു എറ തന്നെയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പല സിനിമകളും, ഇപ്പോൾ വിജയ് ജനനായകനായിട്ട് റീമേക്ക് ചെയ്യുന്ന ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞ സിനിമയൊക്കെ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാലകൃഷ്ണയുടെ ഒരു ഡയലോഗ് അത്ര കണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ പോലും കാണാത്ത ഞാൻ പോലും മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ, ഇഫ് യു ട്രബിൾ ദ ട്രബിൾ, ദ ട്രബിൾ ട്രബിൾസ് യു, ഐ ആം നോട്ട് ദ ട്രബിൾ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്, അതിങ്ങനെ എക്കോയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതൊരു എപ്പിക് ഡയലോഗാണ് ആക്ച്വലി തെലുങ്ക് സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പേരിൽ ഒരു സിനിമ വരികയാണ്, ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന പേരിലാണ് ആ സിനിമ വരുന്നത്. പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഒരു ഒരു ഒരു പ്രശ്നത്തിന്റെ കഥ പറയുന്ന സിനിമയായിരിക്കുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഹൊറർ മോഡിൽ വരുന്ന ഒരു പടമാണെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ നായകനായി വരുന്നത് നമ്മുടെ സ്വന്തം ഫാഫയാണ്, ഫഹദ് ഫാസിലാണ്. മലയാളത്തിലല്ല ഈ സിനിമ വരുന്നത്, ഇത് ആക്ച്വലി തെലുങ്കിൽ തന്നെയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഫഹദ് ഫാസിൽ നായകനായിട്ട് എത്തുന്ന ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന സിനിമയുടെ ഔദ്യോഗിക ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. SS രാജമൗലിയാണ് ഈ ഒരു പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ചിത്രം ബാഹുബലിയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ആർക്കാ മീഡിയ വർക്ക്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ ടീസർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫഹദ് ഫാസിലിൻ്റെ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് വേഷം, അദ്ദേഹം കുറേ ഫണ്ണൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം, ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച ഇന്ത്യയും യുഎഇയും. ലോകകപ്പിൽ ആവേശ സെമി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന യുഎഇ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. MT അൽബഹിയ, MT മൊംബാസ എന്നീ 2 UAE കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലെ 46-ൽ 30 പേരും ഇന്ത്യൻ നാവികരായിരുന്നു. കൊല്ലപ്പെട്ട നാവികൻ അൽബഹിയ ടാങ്കറിലെ ജീവനക്കാരനാണ്. സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇന്ത്യ ഡൽഹിയിലെ ഇറാൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി രാജ്യത്തിന്റെ കടുത്താമർശം അറിയിച്ചു. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ. ദുരന്തത്തിൽപ്പെട്ട നാവികരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച വിദേശകാര്യ മന്ത്രാലയം യുഎയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പ്രാദേശിക അധികൃതരുമായി ചേർന്ന് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിലും ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിലെ സമാധാനവും സുരക്ഷയും മുൻനിർത്തി അക്രമങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് ചർച്ചകളിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങിയെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലെ ആക്രമണത്തെ യുഎഇ പ്രതിരോധ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നടന്നത്. മേഖലയുടെ സുരക്ഷയ്ക്കും ശ്രദ്ധയ്ക്കും ഇത് ഭീഷണിയെന്ന് യുഎഇ. ഹോർമുസിൽ വീണ്ടും യുഎസിന്റെ നാവിക ഉപരോധം. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്ന് ട്രംപ്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ യുഎസിന് അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽ മന്ദം അടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധനവിപണി തകരുമെന്നും ലോകം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഈജിപ്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യുഎഇ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് യുഎസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത തള്ളാതെ സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലെ തിരുത്തൽ നടപടികൾ സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന സമിതി തീരുമാനിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വീഴ്ച സംഭവിച്ചു. പാർട്ടി നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ജാഗ്രത കുറവ് സംഭവിച്ചുവെന്നും സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബി. യുഡിഎഫ് സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ LDF ധവളപത്രം പുറത്തിറക്കി. LDF വസ്തുതകളുടെ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. AKG പഠനകേന്ദ്രമാണ് ധവളപത്രം തയ്യാറാക്കിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ധാരണയിലെത്താതെ സിപിഎമ്മും സിപിഐയും. ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച തുടരും. മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്ന തരത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് MN സ്മാരകത്തിലെത്തി സിപിഐ നേതാക്കളെ കണ്ട ശേഷം LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. സിപിഐക്കും സിപിഎമ്മിനും ഒരേ രാഷ്ട്രീയമാണെന്നും ആ കാഴ്ചപ്പാടോടെയാണ് ചർച്ച ചെയ്യുന്നതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. KK രാഗേഷിന് പിന്തുണയുമായി സിപിഎം നേതാവ് P ജയരാജൻ. രാഗേഷിനെതിരായ പ്രചരണം വസ്തുതാവിരുദ്ധവും ആസൂത്രിത രാഷ്ട്രീയ നീക്കവും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേനയാണ് രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ P ജയരാജൻ പറയുന്നു. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ അപ്പീൽ ഹർജി തള്ളി ഹൈക്കോടതി. പ്രധാന പ്രതി മുഹമ്മദ് അടക്കം 5 പ്രതികളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ഓഡിയോ സന്ദേശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരവകുപ്പ്. മുൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള ഓഡിയോ സന്ദേശമാണ് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടത്. ഓഡിയോ സന്ദേശം AI നിർമ്മിതമെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ നേരത്തെയുള്ള വിശദീകരണം. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ June 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജലീൽ. അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ ആയതിനാലാണ് കുട്ടികളുമായി അത്തരത്തിൽ സംസാരിച്ചതെന്നും KT ജലീൽ. കുട്ടികളെ ശാസിച്ചതിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പലരും ശ്രമിച്ചുവെന്ന് CPN നേതാവ് KT ജലീൽ. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ജലീൽ. കേരളം എന്നതിനു പകരം കോരളം എന്നെഴുതിയത് പിണറായി വന്നതിനുശേഷം സ്കൂളിൽ പഠിച്ച ആളാണോയെന്നും വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ തെറ്റിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണോയെന്നും KT ജലീലിന്റെ ചോദ്യം. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കട്ടെ, മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും KT ജലീൽ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 2 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ദമ്പതികളാണ് പേസ്റ്റ് പോലെ മിശ്രിത രൂപത്തിലാക്കി 170 പവനോളം സ്വർണം കടത്താൻ ശ്രമിച്ചത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. രാത്രി 11 മണിക്കാണ് കളി. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമിൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026.
5: സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
1: Time check.
9: Brought to you by Ozone Cargo.
10: Good evening, Studio Clock. ഇപ്പോൾ സമയം 7:10.
1: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
1: Weather update.
9: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നാവിന് എല്ലിനില്ലെന്ന് കരുതി വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാമെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പോലെ ഒരു പബ്ലിഷിംഗ് മാധ്യമം ഉപയോഗിക്കുന്ന സമയത്ത്, അതും യു എ പോലെ ഒരു രാജ്യത്തിരുന്നുകൊണ്ട് കൃത്യമായിട്ട് നിഷ്കർഷിക്കപ്പെട്ട റൂൾസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത്രമാത്രം ബോധ്യത്തോടുകൂടി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവൂ എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന സംഗതിയാണ്. പക്ഷേ പലപ്പോഴും പലരും ഇത് മറന്നു പോകുന്നതിൻ്റെ ഫലങ്ങൾ ഇത്തരത്തിൽ ചില വിധികൾ വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇന്ന് ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു വീഡിയോ പങ്കുവച്ചതിന്റെ പേരിൽ, ഒരു റെസ്റ്റോറന്റിനെ അപകീർത്തികരമായ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതിന്റെ പേരിൽ യു എയിലുള്ള ഒരു ഇൻഫ്ലുവൻസർക്ക് 81,000 ദിർഹംസ് പിഴ വിധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. യു എയിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിനെതിരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ഇൻഫ്ലുവൻസർക്കാണ് അബുദാബി കോടതി ഏതാണ്ട് 81,000 ദിർഹംസ് പിഴ ചുമത്തിയിരിക്കുന്നത് കേട്ടോ. റെസ്റ്റോറൻസിലെ ആ ഒരു റെസ്റ്റോറന്റിലെ സേവനങ്ങളെ കുറിച്ചിട്ട് നിയമാനുസൃതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നതിന് പകരം ആ ഒരു ഉടമയുടെ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് രീതികളെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തുന്നതാണ് വീഡിയോ എന്നാണ് അധികൃതർ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല റെസ്റ്റോറന്റ് ഉടമ നൽകിയിട്ടുള്ള പരാതിയെ തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ ഒരു കുറ്റം തെളിഞ്ഞതോടുകൂടി കോടതി നടപടി അനുസരിച്ച് ക്രിമിനൽ കുറ്റത്തിന് 30,000 ദിർഹംസ് പിഴയും ആൻഡ് വീഡിയോ നീക്കം ചെയ്യാനും ഈ വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സി, ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, കൃത്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത്രമാത്രം നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള പരാതിയാണെങ്കിൽ തന്നെയും അതിനു വേണ്ടിയിട്ട് ഏറ്റവും സമയബന്ധിതമായിട്ട് അതിൻ്റെ നീക്കുപോക്ക് കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ഒരു വിധിയിലേക്ക് എത്തിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പരാതിയെ കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു സംവിധാനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമുക്കിവിടെ യു എയിൽ അവൈലബിൾ ആണ്. നമുക്കൊരിടത്ത് പോയി ഭക്ഷണം കഴിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ആ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക, ഒരു പരാതി കൊടുക്കുക. അത് ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആൻഡ് അതിൻ്റെതായിട്ടുള്ള ബാക്കി എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് BGM ഇട്ട് അത് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ജസ്റ്റ് ഒരു മെയിലിലൂടെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ അന്വേഷണം നടക്കുകയും ആൻഡ് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും കാരണം അത് ഈ റെസ്റ്റോറൻറ്റുകാരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെങ്കിൽ അതിന് കർശനമായിട്ടുള്ള ഫൈൻ കൊടുക്കുകയും ചെയ്യുന്ന അതോറിറ്റീസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ തന്നെ ജഡ്ജിമാരായിട്ട് നമ്മൾ തന്നെ വിധി പ്രഖ്യാപനവും നടത്തിയിട്ട് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത്രമാത്രം തെറ്റായിട്ടുള്ള ഒരു സാമൂഹിക മാധ്യമ ശൈലിയായിരിക്കും അല്ലെങ്കിൽ ഒരു സാമൂഹിക മാധ്യമ ശീലമായിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത്രമാത്രം കണിശമായിട്ട് ഈ കാര്യങ്ങളിൽ നമ്മുടെ അതോറിറ്റീസ് ഇവിടെ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ബോധ്യം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, പക്ഷേ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം പറയുന്ന പേരുകളിലൊന്നായിരിക്കും ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ പ്രദേശം എന്ന് പോലും വിളിക്കുന്ന എന്താണ് അവിടെ നടക്കുന്ന ശാസ്ത്രീയ പ്രതിഭാസമെന്ന് ഇതുവരെയും കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത ബെർമുഡ ട്രയാങ്കിളിന്റെ പേര് അല്ലെ. ബെർമുഡ ട്രയാങ്കിളിൽ കാണാതായ കപ്പലുകളെക്കുറിച്ചിട്ടും വിമാനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും പുറപ്പെട്ട് കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ ഒടുങ്ങിപ്പോയ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു കപ്പലിനെ കുറിച്ചിട്ട് ആ കപ്പലിന്റെ കഥ അത് എത്ര പേർക്കറിയാം. 49 മനുഷ്യരുമായിട്ട് കടലിൽ അപ്രത്യക്ഷമായ കേരള സർക്കാരിന്റെ ഒരേയൊരു ചരക്ക് കപ്പലായിരുന്നു MV കൈരളി. വെറും ഒരു കഥയല്ല, ഒരു രാജ്യാന്തര മിസ്റ്ററി തന്നെയാണ് കേട്ടോ. 1979 ജൂലൈയിലാണ് ആ കപ്പലിന് കൃത്യമായി എന്ത് സംഭവിച്ചുവെന്ന് അറിയാത്ത തരത്തിലേക്ക് അപ്രത്യക്ഷമായി മാറിയിട്ടുണ്ടായിരുന്നത്. കേരളത്തിന്റെ അഭിമാനമായിരുന്നു ആക്ച്വലി കൈരളി എന്ന കപ്പൽ. 70s അവസാനത്തിലാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ MV കൈരളി എന്ന കൂറ്റൻ ചരക്ക് കപ്പലിനെ സ്വന്തമാക്കുന്നത്. അന്ന് കേരളത്തിന്റെ സ്വന്തം കപ്പൽ എന്നുള്ള ലേബൽ ഉണ്ടായിരുന്നു. മലയാളി ഓഫീസേഴ്സും ജീവനക്കാരും ഒക്കെ അടങ്ങുന്ന 49 പേരുമായിട്ടാണ് കൈരളി കപ്പൽ ഇറങ്ങുന്നത്. ആൻഡ് അത് അന്ന് വലിയൊരു അഭിമാന സ്തംഭമായിട്ട് കാണിച്ചുകൊണ്ട് അന്ന് മലയാളത്തിലെ മുൻനിര പത്രങ്ങളിലൊക്കെ തന്നെ ഒരു മുൻപേജ് വാർത്ത തന്നെയായിരുന്നു കൈരളി കപ്പൽ നീർ തൊടുന്നു എന്നുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ. 79 June 30 ഗോവയിലെ മർമഗോവ തുറമുഖത്ത് നിന്നും ഇരുമ്പയണുമായിട്ട് കൈരളി ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖത്തേക്കന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ മറിയംപിള്ളയായിരുന്നു കപ്പലിന്റെ അമരക്കാരൻ. കപ്പൽ അതിന്റെ യാത്ര കൃത്യമായി തുടർന്നു. ജൂലൈ ആദ്യ ആഴ്ച തന്നെ കപ്പൽ ജീവനക്കാർ നാട്ടിലെ തങ്ങളുടെ കുടുംബങ്ങൾക്ക് റേഡിയോ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ശുഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ജൂലൈ 3 ജിബൂട്ടി തീരത്ത് നിന്നും ഏകദേശം 500 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കൈരളിൽ നിന്നും ഒരു സന്ദേശം വന്നു. കപ്പലിന് യാതൊരു കുഴപ്പമില്ല, എല്ലാം സാധാരണ നിലയിലാണ് എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സന്ദേശം കേട്ടോ. പക്ഷേ അതായിരുന്നു ആ കപ്പലിൽ നിന്നും വന്ന അവസാനത്തെ സന്ദേശം. അതിനുശേഷം കൈരളിയിൽ നിന്നുള്ള റേഡിയോ സന്ദേശങ്ങൾ പൂർണ്ണമായിട്ടും നിലച്ചു. ഒരു കപ്പൽ കടലിലൂടെ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിന്റെ ലൊക്കേഷൻ അറിയിക്കേണ്ടതുണ്ട്. എന്നാൽ ജൂലൈ 4 കൈരളിയിൽ നിന്നും ഒരു സിഗ്നൽ പോലും കരയിലേക്ക് വന്നില്ല. ഏറ്റവും ക്രൂരമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൽ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾ ഇതറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ജൂലൈ 20 ആയതോടെ ജർമ്മനിയിലെത്തേണ്ട കപ്പൽ അവിടെ എത്തിയില്ലെന്നും ജർമ്മൻ അധികൃതർ അറിയിച്ചപ്പോഴാണ് കേരളം ആക്ച്വലി വലിയൊരു വാർത്തയായിട്ട് കാണാൻ തുടങ്ങിയത് ഈ ഒരു സംഭവത്തെ. അപ്പോഴേക്കും കപ്പൽ കാണാതായിട്ട് ഏതാണ്ട് 2 പിന്നിട്ടിട്ടുണ്ടായിരുന്നു. 49 മനുഷ്യരുടെ ജീവനും കൊണ്ട് ആ ഒരു കൂറ്റൻ കപ്പൽ എങ്ങോട്ട് പോയി? ഇന്ത്യൻ നാവികസേനയും അന്താരാഷ്ട്ര ഏജൻസികളും ദിവസങ്ങളോളം കടലരിച്ച് ഇറക്കി തെരച്ചിൽ നടത്തി. ഒരു കപ്പൽ മുങ്ങുകയാണെങ്കിൽ കടലിൽ എണ്ണപ്പാടുകളോ അല്ലെങ്കിൽ ലൈഫ് ബോട്ടുകളോ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ കാണേണ്ടതാണ്. പക്ഷേ കൈരളിയുടെ ഒരു ആണി പോലും കടലിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അവർ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയതാണോ, അതോ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കപ്പൽ തട്ടിക്കൊണ്ടുപോയതാണോ, അതോ ഇതിനു പിന്നിൽ അതിഭീകരമായിട്ടുള്ള വല്ല ഇൻഷുറൻസ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? അത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ ഭീകരമായിട്ടുള്ള 3 പലയിടങ്ങളിൽ നിന്നും കോൺസ്പിറസി തിയറിസ്റ്റുകളൊക്കെ തന്നെ പറച്ചു വിടുന്നുണ്ടെങ്കിലും എന്താണ് ആ കപ്പലിന് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്നും അറിയില്ല. അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന്റെ ചരിത്രം അത് ഇപ്പോഴും ഒരു വലിയ മുറിവായിട്ട് കേരളത്തിന്റെ നിഗൂഢതകളുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കൈരളിയുടെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിഗൂഢത നിറഞ്ഞ ഈ ഒരു കപ്പലിന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നിവിൻ പോളി നായകനാക്കിയിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ, കുടുംബങ്ങളുടെ കണ്ണീരിന്റെ ചരിത്രം അത് ഇപ്പോഴും വലിയ മുറിവായിട്ട് കേരളത്തിന്റെ നിഗൂഢതകളുടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും സംഭവം അല്ലെങ്കിൽ വലിയൊരു നിഗൂഢത ഈ ഒരു കപ്പൽ കഥയൊക്കെ നിവിൻ പോളി

0: ചെയ്ത് ടീസറും ട്രെയിലറും ഒക്കെ പുറത്ത് വന്നിട്ടും ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും ഇല്ലാത്ത, അപ്ഡേറ്റുകളൊന്നും ഇല്ലാത്ത കുറച്ച് സിനിമകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും പറയാം, ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഓടി തിരിച്ചു വാ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട,
1: എടാ മോനെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നിവിൻ പോളിയുടെ കരിയറിൽ വലിയ രീതിയിൽ അനൗൺസ് ചെയ്യപ്പെട്ടതിന് ശേഷം യാതൊരു വിവരവും ഇല്ലാതെ പോയ ചില സിനിമകളെ കുറിച്ചിട്ടാണ്, ചില സിനിമകളെ കുറിച്ചല്ല, കരിയറിലെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കരിയറിൽ കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സി, ഇത്തരം മലയാളത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ പല സിനിമകളും വലിയ രീതിയിൽ അനൗൺസ് ചെയ്യപ്പെടുകയും പിന്നീട് യാതൊരു അപ്ഡേറ്റും ഇല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമൂഴം ലാലേട്ടനെ വെച്ചിട്ട് എം ടിയുടെ രണ്ടാമൂഴം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് പിന്നീട് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ കാളിയൻ എന്നൊരു പടത്തെക്കുറിച്ച്, പൃഥ്വിരാജിൻ്റെ ഒരു കാളിയൻ സ്റ്റാറിംഗ് പൗർണമി എന്ന പടം, അങ്ങനെ പല അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു പാട്ടുൾപ്പെടെ അല്ലെങ്കിൽ സോങ് ഉൾപ്പെടെ ടീസർ ഉൾപ്പെടെ ട്രെയിലർ ഉൾപ്പെടെ പുറത്തു വന്നതിനു ശേഷം യാതൊരു അപ്ഡേറ്റും ഇല്ലാതെ പോയ രണ്ട് സിനിമകളാണ്. ഞാൻ ആക്ച്വലി ഞാനൊരു കാലത്ത് ഭയങ്കര നിവിൻ പോളി ഫാനായിരുന്നു. ഇപ്പോഴും അതെ, അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അപ്ഡേറ്റുകളില്ലാത്ത നിവിൻ പോളിയുടെ സിനിമകളുടെ എണ്ണം രണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന രണ്ട് സിനിമകളാണ്. രണ്ട് വർഷത്തിന് മുകളിലായി നിവിൻ പോളി റാം ടീമിൻ്റെ ഒരു സിനിമ, ഏഴ് കടൽ ഏഴ് മലയെന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ അപ്ഡേറ്റ്, അതായത് എത്രയോ വർഷങ്ങളായിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സിനിമ പോലെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിവിൻ പോളിയുടെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എത്രയോ വർഷങ്ങളുടെ ആയുസുള്ളൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, വർഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രെയിലറും അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സൂരി ഒരു മുഖ്യ കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സംവിധായകൻ റാമിൻ്റെ എല്ലാ സിനിമകളും അങ്ങനെയാണ്, പ്രത്യേകിച്ചും പേരൻബ് മമ്മൂക്കായി ചെയ്തിട്ട് അതും എത്രയോ നാളിന് ശേഷമാണ് റിലീസായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഏഴ് കടൽ ഏഴ് മലയും അതുപോലെ തന്നെ നിവിൻ പോളി നയൻതാര ടീം ഒന്നിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ, ആ സിനിമയെക്കുറിച്ചിട്ടും അതിൻ്റെ ഒരു ടീസർ ഈ അടുത്തിടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിയും നയൻതാരയും തന്നെ അഭിനയിച്ചിരിക്കുന്ന ഒരു ചെറിയ ടീസറും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വലിയ രീതിയിൽ അപ്ഡേറ്റുകളൊന്നും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല കേട്ടോ. ചിത്രങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്ന് റിലീസ് ചെയ്യുമെന്നോ അറിയാതെ ആരാധകരും ഇങ്ങനെ സിനിമാ പ്രേമികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിലൊക്കെ ഈ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അപ്ഡേറ്റുകൾ വരട്ടെ എന്ന് നിവിൻ പോളി ഫാൻസ് കാത്തിരിക്കുന്നുണ്ട്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം, ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച ഇന്ത്യയും യുഎഇയും. ലോകകപ്പിൽ ആവേശ സെമി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന യുഎഇ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. MT അൽബഹിയ, MT മൊംബാസ എന്നീ 2 യുഎഇ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലെ 46-ൽ 30 പേരും ഇന്ത്യൻ നാവികരായിരുന്നു. കൊല്ലപ്പെട്ട നാവികൻ അൽബഹിയ ടാങ്കറിലെ ജീവനക്കാരനാണ്. സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇന്ത്യ ഡൽഹിയിലെ ഇറാൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി രാജ്യത്തിന്റെ കടുത്ത അമർഷം അറിയിച്ചു. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ. ദുരന്തത്തിൽപ്പെട്ട നാവികരുടെ കുടുംബങ്ങളെ അനുശോചനമറിയിച്ച വിദേശകാര്യ മന്ത്രാലയം യുഎഇയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പ്രാദേശിക അധികൃതരുമായി ചേർന്ന് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിലും ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിലെ സമാധാനവും സുരക്ഷയും മുൻനിർത്തി അക്രമങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് ചർച്ചകളിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങിയെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലെ ആക്രമണത്തെ യുഎഇ പ്രതിരോധ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നടന്നത്. മേഖലയുടെ സുരക്ഷയ്ക്കും ശ്രദ്ധയ്ക്കും ഇത് ഭീഷണിയെന്ന് യുഎഇ. ഹോർമുസിൽ വീണ്ടും യുഎസിന്റെ നാവിക ഉപരോധം. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 20% ഫീസ് ഈടാക്കുമെന്ന് ട്രംപ്. ഹോർമുസ് കൈകാര്യം ചെയ്യാൻ യുഎസിന് അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബൽമന്ദ് പടയ്ക്കുമെന്നും ഇറാന്റെ ഭീഷണി. ഇന്ധനവിപണി തകരുമെന്നും ലോകം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഈജിപ്റ്റ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി യുഎഇ പ്രസിഡന്റ്. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സുരക്ഷയും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമവും പരസ്പര താൽപര്യങ്ങളും മുൻനിർത്തി വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽസിസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് യുഎസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത തള്ളാതെ സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലെ തിരുത്തൽ നടപടികൾ സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന സമിതി തീരുമാനിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വീഴ്ച സംഭവിച്ചു. പാർട്ടി നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ജാഗ്രത കുറവ് സംഭവിച്ചുവെന്നും സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബി. യുഡിഎഫ് സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ എൽഡിഎഫ് ധവളപത്രം പുറത്തിറക്കി. എൽഡിഎഫ് വസ്തുതകളുടെ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. AKG പഠനകേന്ദ്രമാണ് ധവളപത്രം തയ്യാറാക്കിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ധാരണയിലെത്താതെ സിപിഎമ്മും സിപിഐയും. ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച തുടരും. മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്ന തരത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് MN സ്മാരകത്തിലെത്തി സിപിഐ നേതാക്കളെ കണ്ട ശേഷം എൽഡിഎഫ് കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. സിപിഐക്കും സിപിഎമ്മിനും ഒരേ രാഷ്ട്രീയമാണെന്നും ആ കാഴ്ചപ്പാടോടെയാണ് ചർച്ച ചെയ്യുന്നതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. KK രാഗേഷിന് പിന്തുണയുമായി സിപിഎം നേതാവ് PG ജയരാജൻ. രാഗേഷിനെതിരായ പ്രചരണം വസ്തുതാവിരുദ്ധവും ആസൂത്രിത രാഷ്ട്രീയ നീക്കവും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേനയാണ് രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ PG ജയരാജൻ പറയുന്നു. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ അപ്പീൽ ഹർജി തള്ളി ഹൈക്കോടതി. പ്രധാന പ്രതി മുഹമ്മദ് അടക്കം 5 പ്രതികളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ഓഡിയോ സന്ദേശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരവകുപ്പ്. മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള ഓഡിയോ സന്ദേശമാണ് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടത്. ഓഡിയോ സന്ദേശം AI നിർമ്മിതമെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ നേരത്തെയുള്ള വിശദീകരണം. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. കാപ്പാക്കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങ്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൌൺസിലറായ സുഗതൻ. കഴിഞ്ഞ June 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് DGP. റിപ്പോർട്ട് DGP മടക്കി. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരണം ചോദിച്ചു. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് നടപടി. എത്രയും വേഗം തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനിടെ കുട്ടികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ. കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും പൊതുവായന കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജലീൽ. അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ ആയതിനാലാണ് കുട്ടികളുമായി അത്തരത്തിൽ സംസാരിച്ചതെന്നും KT ജലീൽ. കുട്ടികളെ ശാസിച്ചതിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പലരും ശ്രമിച്ചുവെന്ന് CPN നേതാവ് KT ജലീൽ. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ജലീൽ. കേരളം എന്നതിനു പകരം കോരളം എന്നെഴുതിയത് പിണറായി വന്നതിനുശേഷം സ്കൂളിൽ പഠിച്ച ആളാണോയെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ തെറ്റിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണോയെന്നും KT ജലീലിന്റെ ചോദ്യം. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കട്ടെ, മുൻകൂർ ജാമ്യത്തിന് പോകില്ലെന്നും KT ജലീൽ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 2 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ദമ്പതികളാണ് പേസ്റ്റ് പോലെ മിശ്രിത രൂപത്തിലാക്കി 170 പവനോളം സ്വർണം കടത്താൻ ശ്രമിച്ചത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇടക്കാല ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദ് ദേവ്ഗിരിയെ SIT സംഘം കാണും. പ്രത്യേക അന്വേഷണ സംഘം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഫൈനലിന് മുൻപുള്ള ഫൈനൽ പോരാട്ടമായി കരുതുന്ന ഫ്രാൻസ് സ്പെയിൻ സെമി കരുത്തരുടെ പോരാട്ട കാഴ്ചയായിരിക്കും കാൽപന്ത് ആരാധകർക്ക് സമ്മാനിക്കുക. രാത്രി 11 മണിക്കാണ് കളി. കിലിയൻ എംബാപ്പയുടെ കരുത്തിൽ ഫ്രാൻസ് ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ ലമിൻ യമാൽ എന്ന യുവതാരത്തിന്റെ താളത്തിലും വേഗത്തിലും സ്പെയിൻ പ്രതീക്ഷയർപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

തിരികെ താം ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. പ്രവാസികളുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എല്ലായിടത്തും ഏറ്റവും വലിയ ചർച്ചാ കാര്യമായിട്ട് നിൽക്കുന്നത്. ഇന്ന് തന്നെ വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 50% പ്രവാസികൾ ഇത്തവണത്തെ വേനലവധിക്ക് നാട്ടിൽ പോലും പോവാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വിശേഷങ്ങളൊക്കെ. അതിന് മാത്രമല്ല പാസ്പോർട്ടും അറ്റസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്രൈസിസും ഇങ്ങനെ തന്നെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇതുവരെയും വന്നിട്ടില്ല. ആക്ച്വലി സ്പീക്കിംഗ് നമ്മളീ പറയുന്ന പോലെ ഒരു ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എക്യുപ്ഡ് ആയിരിക്കും ആൻഡ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഒരു ധാരണ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം എംബസിയും കോൺസുലേറ്റും ഏറ്റെടുത്ത് നടത്തുകയാണ്. ഓഫ്കോഴ്സ് അവരവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും തീർച്ചയായിട്ടും ആ ഒരു ഈസിനെസ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, അതും എക്സ്പാക്ട് കമ്മ്യൂണിറ്റി, ഇന്ത്യൻ എക്സ്പാക്ട് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 45 വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ഇന്ത്യയിലൊരു ചെറു സംസ്ഥാനത്തുള്ള അത്രയും പോപ്പുലേഷൻ ഉണ്ട് നമ്മളിവിടെ പ്രവാസികൾ. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കാര്യത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാകാത്തത് വലിയൊരു ആശങ്കയായിട്ട് തന്നെ തുടരുകയാണ്. എന്തായാലും ആ വിശേഷങ്ങൾക്കിടയിൽ ആക്ച്വലി ഇവിടുത്തെ ഒരു എയർലൈൻസ്, നമ്മുടെ എമിറേറ്റ്സ് എയർലൈൻസ് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സംഗതിയാണ്. അതായത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുമിച്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് EMI സൗകര്യമാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള പുതിയൊരു യാത്രാ ആനുകൂല്യം ദുബായിയുടെ മുൻനിര വിമാന കമ്പനി ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മുതൽ എമിറേറ്റ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ചില സമയത്തൊക്കെ ടിക്കറ്റ് ഫെയർ ഭയങ്കര കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും ഒരുമിച്ച് കൊടുക്കേണ്ട എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നമുക്ക് തവണകളായിട്ട് അത് അടച്ചു തീർക്കാൻ പറ്റുന്നൊരു സൗകര്യമാണ് ഇപ്പോൾ എയർലൈൻ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം ചില എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നാട്ടിലേക്ക് ഓടുന്ന ഓടി എത്താൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും പക്ഷേ അതിനുകൊണ്ട് അതിന് കഴിയാതെ പോകുന്നത് പലപ്പോഴും ആ ഒരു ടിക്കറ്റ് റേറ്റ്, ആ ഒരു എമൗണ്ട് ചിലപ്പോൾ പീക്ക് സീസൺ ടൈമൊക്കെ ആണെങ്കിൽ അത് റോൾ ചെയ്തെടുക്കാൻ വരുന്ന ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പലപ്പോഴും. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞും നമുക്ക് എല്ലാം അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ, ഈ പ്രവാസ ജീവിതത്തിൽ. അപ്പോൾ അതിനൊരു ശാശ്വതമായിട്ടുള്ളതല്ലെങ്കിലും ഒരു ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. എന്തായാലും ആ ഒരു ഇനിഷ്യേറ്റീവിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. Trending song of the hour.

സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടു.

sayılı çiriğin.

അറയായിരുന്നു.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഈ അടുത്ത് ആരോ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തമിഴ് സിനിമാ ലോകം ഇപ്പോൾ ഒരു നാഥനില്ലാ കളരി പോലെ നിൽക്കുകയാണ്. അല്ലു അർജുൻ ഉൾപ്പെടെയുള്ള അന്യഭാഷാ താരങ്ങൾ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ തമിഴിലെ ആ ഒരു ആരാധകരെ ബാഗിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഒഫ്കോഴ്സ് മുതിർന്ന താരങ്ങളാണ് കമൽഹാസനും രജനീകാന്തും. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ അവരൊരു പീക്ക് അറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു കണ്ടംപററി സ്റ്റാർസ് എന്ന നിലയിൽ ഏറ്റവും അധികം എടുത്തു പറയപ്പെട്ടിരുന്ന രണ്ട് പേരുകളായിരുന്നു അജിത്തിൻ്റെയും വിജയുടെയും പേര്. വിജയ് നേരെ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയി, അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സി എം വിജയായിട്ട് മാറി. ആൻഡ് അജിത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്തുകൊണ്ട് കൂടുതലും ഈ പറഞ്ഞ പോലെ റേസിംഗ് കാറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തിരക്കിലേക്ക് അദ്ദേഹവും പോയി. അതേ സമയത്ത് ആക്ച്വലി തെലുങ്ക് തമിഴിൽ മറ്റ് സ്റ്റാർസ് ഉണ്ട്, ഇപ്പോൾ വിക്രമിൻ്റെയും സൂര്യയുടെ ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും ഫലത്തിൽ ആ ഒരു സൂപ്പർ സ്റ്റാർഡം ഒരു ഒരു കംപ്ലീറ്റ് ഓവർ ഇതിൽ നിന്ന് ഏതൊരു പടം ഇറക്കി കഴിഞ്ഞാലും വിജയിപ്പിക്കും എന്ന് 100% ആ ഒരു ഗ്യാരണ്ടി ഉള്ള അതൊരിക്കലും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും പറയാനാണെങ്കിലും അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു നായകൻ്റെ അഭാവം തമിഴിലുണ്ട് എന്ന് തോന്നിപ്പിച്ച സമയത്താണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വലിയ ഹിറ്റുകളൊന്നും സമ്മാനിക്കാതിരുന്ന ഈ ലിസ്റ്റിൽ അധികം ആരും ആദ്യം എടുത്ത് പറയാതിരുന്ന സൂര്യ കടന്നു വരുന്നത്. താൻ ഇവിടെ തന്നെയുണ്ട്, തൻ്റെ മാർക്കറ്റും ഇവിടെ തന്നെയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കറുപ്പിലൂടെ ആ സിനിമയെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ സിനിമയ്ക്ക് കിട്ടിയ റെസ്പോൺസ്, ഐ മീൻ ലൈക്ക് മോണിറ്ററി റെസ്പോൺസ്, കളക്ഷൻ റെക്കോർഡുകൾ, തീർച്ചയായിട്ടും സൂര്യയുടെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് പ്രൂവ് ചെയ്യുന്നൊന്നു തന്നെയായിരുന്നു. ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സൂര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യാണ് കേട്ടോ. മറ്റ് ഇൻഡസ്ട്രീസിലുമുള്ള യുവ സംവിധായകരുമായിട്ട് കൂട്ടുകെട്ടിലൂടെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടക്കുന്നത്. അതിൽ ഒന്നാണ് ജിത്തു മാധവനുമായിട്ട് ചേർന്നുള്ള പോലീസ് സ്റ്റോറി, ആൻഡ് അതോടൊപ്പം വെങ്കി അറ്റ്ലൂരി, ലക്കി ഭാസ്കർ ഒക്കെ ചെയ്ത അദ്ദേഹവുമായിട്ട് അദ്ദേഹം ചെയ്യുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ. മമിതാ ബാനർജിയാണ് അതിൽ നായികയായിട്ട് വരുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിലീസിന് മുമ്പ് തന്നെ ഏതാണ്ട് 300 crore ക്ലബിലേക്ക് സൂര്യ വെങ്കി അറ്റ്ലൂരി കൂട്ടുകെട്ടിലെത്തുന്ന ഈ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രം വമ്പൻ പ്രീ റിലീസ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഏതാണ്ട് റിലീസിന് മുൻപ് തന്നെ 300 crore പ്രീ റിലീസ് ബിസിനസ് സ്വന്തമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്തോ സംഭവം ഇറുക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് നേടിയ ചിത്രം എന്നുള്ള നേട്ടവും ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സിത്താര എൻ്റർടൈൻമെൻസും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജി വി പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പാട്ട് ഒന്നോ രണ്ടോ ആണ് എനിക്ക് തോന്നുന്നു ഓൾറെഡി വന്നിട്ടുണ്ടെന്ന്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ OTT അവകാശം തന്നെ വലിയൊരു റെക്കോർഡ് തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കരിയറിൽ സൂര്യയ്ക്ക് ഒരു പുത്തൻ ഉണർവ് സമ്മാനിക്കുന്ന അല്ലെങ്കിൽ പുതുജീവൻ സമ്മാനിക്കുന്ന സിനിമകളാവട്ടെ ഇതെല്ലാം തന്നെ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കാണപ്പെടാതെ സാർ പാത്രക്കാരെ.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: നമ്മൾ വിചാരിച്ചൊരു കാര്യം നടക്കാതെ വരുന്ന സമയത്ത് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് സ്വയം ശപിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് അല്ലേ. പലപ്പോഴും ഈ ഭാഗ്യത്തിന്റെ തലയിൽ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു മാനസികമായിട്ടുള്ള ആശ്വാസം കിട്ടും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത, നമ്മൾ സ്വപ്നം കണ്ട, നമ്മൾ പ്രയത്നിച്ച ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് സാധിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യത്തിൽ ആ ശ്രമങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആദ്യം പറയുന്ന എക്സ്ക്യൂസുകളിൽ ഒന്നാണ് ഓ എനിക്കതിന് വലിയ ഭാഗ്യമൊന്നുമില്ലടാവേ, ഞാൻ അത് വിട്ടു എന്നുള്ളൊരു സംഗതി അല്ലേ. പക്ഷേ ഈ ഒരു മനുഷ്യന്റെ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, ഒരു പക്ഷേ നിങ്ങളുടെ ചിന്തകളെ തന്നെ അത് മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് കരോളി ചക്കാസ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ചിലരെങ്കിലും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഹംഗേറിയൻ ആർമിയിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ ലോകമറിഞ്ഞത് 1938 കാലയളവിൽ ഒക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച പിസ്റ്റൾ ഷൂട്ടേഴ്സിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ്. ലോകം മുഴുവൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമാണ് വരാൻ പോകുന്ന ഒളിമ്പിക്സിൽ കരോളി തന്റെ വലത് കൈകൊണ്ട് ഹംഗറിക്ക് വേണ്ടിയിട്ട് സ്വർണം നേടുമെന്നുള്ളൊരു കാര്യം. കാരണം എത്രയധികം ദൂരത്ത് നിന്നാണെങ്കിലും അദ്ദേഹം തന്റെ വലത് കൈ സ്റ്റാറ്റിക്കായി വെച്ചുകൊണ്ട് ആ കൈയിലേക്ക് തോക്കേന്തിക്കൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു വെടി ഉതിർത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അത് പോയി തറച്ചിരിക്കുമെന്ന് അത്രമാത്രം അഷ്വേർഡ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് കരോളി സ്വപ്നം കണ്ടതും ആ ഒരു നേട്ടം ഒന്നു മാത്രമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. ആ ഒരു ആർമി ക്യാമ്പിലെ പരിശീലനത്തിനിടയിൽ കരോളിയുടെ വലത് കൈയിലിരുന്ന ഗ്രനേഡ് അപ്രതീക്ഷിതമായിട്ടെന്ന് പൊട്ടിത്തെറിച്ചു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ലോകത്തെ കീഴടക്കാൻ ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ വലത് കൈ കഷ്ണങ്ങളായിട്ട് തകർന്നുപോയി. ഒരു ഷൂട്ടർക്ക് തന്റെ കൈ നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ മാത്രമല്ല ജീവിതം തന്നെ അവസാനിക്കുക എന്നുള്ളതിന് തുല്യം തന്നെയാണ്. അതും ജീവശ്വാസം പോലെ തന്റെ വലത് കൈയിൽ ഇന്ത്യ പിസ്റ്റളിനെ സ്നേഹിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി കിടക്കയിൽ വെച്ച് കരോളിക്ക് മുമ്പിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ നിർഭാഗ്യത്തെയും വിധിയെയും ഓർത്ത് ബാക്കി ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കാതെ കയ്യിലുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക. കരോളി തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയായിരുന്നു കേട്ടോ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് നേരെ വന്ന അദ്ദേഹം ആരും കാണാതെ തന്റെ ഇടത്തെ കൈ കൊണ്ട് വീണ്ടും തോക്കെടുക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. എഴുതാൻ പോലും അറിയാത്ത ആ ഇടത് കൈ കൊണ്ട് ഒരു വർഷം അദ്ദേഹം കഠിനമായി പരിശീലിച്ചു. വേദന കൊണ്ടും നിരാശ കൊണ്ടും പലപ്പോഴും തളർന്നെങ്കിലും അദ്ദേഹം തന്റെ ലക്ഷ്യം അത് മറന്നില്ല. ഒരു വർഷത്തിന് ശേഷം 1939 ഹംഗറിയിൽ നടന്ന നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പാണ് വേദി. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഷൂട്ടർമാരെല്ലാം കരോളിയെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. അവർ കരുതിയത് തങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വന്നതാണ് എന്നാണ് അദ്ദേഹം. അവർ പറഞ്ഞു, കരോളി നിന്റെ ഈ അവസ്ഥയിലും ഞങ്ങളെ കാണാൻ വേണ്ടി നീ വന്നല്ലോ, നിന്റെ മനസ്സ് വളരെ വലുതാണ്. അപ്പോൾ കരോളി പുഞ്ചിരിയുടെ തോക്കെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നതല്ല സുഹൃത്തുക്കളെ, നിങ്ങളോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ മത്സരിച്ച എല്ലാവരും തങ്ങളുടെ മികച്ച കൈ, അതായത് തങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ഉള്ള വലത്ത് കൈകൊണ്ട് വെടിവെച്ചപ്പോൾ കരോളി തന്റെ ഒരേ ഒരു കൈ, തന്റെ ഇടത് കൈ കൊണ്ട് അദ്ദേഹം മത്സരിച്ചു. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അന്ന് ചാമ്പ്യനായി മാറിയത് കരോളി തന്നെയായിരുന്നു. അവിടെയും തീർന്നില്ല. 1948 ലണ്ടൻ ഒളിമ്പിക്സിലും 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലും തുടർച്ചയായി സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് അദ്ദേഹം ലോക ചരിത്രത്തിന്റെ താളുകളിൽ തന്റെ പേര് സ്വർണ്ണലിപികളാൽ എഴുതി ചേർത്തു. കരോളിക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ വലത് കൈയായിരുന്നു. പക്ഷേ അദ്ദേഹം കരഞ്ഞിരുന്നത് എനിക്ക് വലത് കൈ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ല, മറിച്ച് എനിക്കിനിയും ഒരു ഇടത് കൈ ബാക്കിയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് നഷ്ടത്തിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു ജോലി കിട്ടാതെ വരുന്ന സമയത്ത്, അപ്പോഴൊക്കെ നമ്മളെല്ലാം അവസാനിച്ചു എന്ന് കരുതി നമ്മുടെ ഒരു മുറിയിലേക്ക്, നമ്മുടെ ഒരു എന്താ പറയുന്നത് ഉൾവലിയാനുള്ള പ്രവണത നമ്മൾ കാണിക്കും. ഒരു മുറിയിലേക്ക് കയറി ഒളിച്ചിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. ഭാഗ്യത്തെയും സാഹചര്യങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തും. ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെയാണ്. നമ്മളെല്ലാവരും അത്തരത്തിലാണ് ശീലിച്ചിട്ടുള്ളതും. പക്ഷേ ഓർക്കുക, നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നതല്ല കാര്യം, ഇനി എന്താണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ പലപ്പോഴും ഈ ക്രൈസിസ് ഒക്കെ മൂലം ചില ജോലി നഷ്ടങ്ങൾ വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് റീത്തിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ പലതും പരീക്ഷിക്കാൻ, പുതിയ പല പദ്ധതികളും ആവിഷ്കരിക്കാൻ വേണ്ടിക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് തരുന്നൊരു അവസരമാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. സാഹചര്യങ്ങൾ നിങ്ങളെ എത്ര തവണ താഴേക്ക് തെളിയിട്ടാലും വീണടുത്ത് നിന്നും എഴുന്നേൽക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടത് കൈ ഏതാണെന്ന് തിരിച്ചറിയുക, ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുക. എന്തായാലും ഈ ഒരു പോസിറ്റീവ് നോട്ടോടു കൂടി ഞാൻ ഇന്നത്തെ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. നാളെ വൈകുന്നേരം 5 വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദൻ, ദിസ് ഈസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling. Kala

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.